0: சிவ அருணாச்சல சிவ அருணாச்சலாம் அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலா அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலாம் யதோ மமாத்மா பவசி த்வமேவ ததோ ந வாச்யம் மம கிஞ்சித் அஸ்தி யதா தவேஷ்டம் குரு மாம் ததைவ த்வாம் ஆத்மநாதம் ரமணம் பஜாமி. ஹர நம பார்வதி பதயே ஹர ஹர மகாதேவ.
1: ஓம் நம சிவாய. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
3: ஒரு மனுஷன், ஒரு எல்லா சௌபாகியங்களும் அனுபவிக்கான் சேஷியுள்ள ஒரு மனுஷன் அனுபவிக்கிறதிலும் எத்தையோ இரட்டி சுகமான பிரம்மலோகத்தில் ஒராள் அனுபவிக்கணும்னு பயணுண்டு. அப்போ சுகத்தில் தாரதமியுண்டு, சாதன தாரதமியம், சாதனங்களிலும் தாரதமியங்களுண்டு. இஷ்டகர்மங்கள், பூர்த்தகர்மங்கள், தத்தகர்மங்கள் என்னிங்க சாதனத்தில் தாரதமியுண்டு. எல்லாம் ஈ சாஸ்திரத்தில் இருந்து யாவத் சம்பாதம் உஷித்வா, யாவத் சம்பாதம் க்ஷீணே புண்ணியே என் ரீதி பரையதான. சம்பாதம் என்று சொன்னா கர்மம், சம்பாதிக்கிறது. அங்கே சம்பாதம், கர்மம், புண்ணியம், யாவத் ஏதுவரையுண்டோ அதுவரை உஷித்வா அவிட வசிச்சிட்டு, புண்ணியம் ஏதுவரையுண்டோ அதுவரை அவிட வசிச்சிட்டு பின்னீடு திரிச்சு வரும். இத்தியஸ்மாத் என்ன ஈ ஸ்ருதி வாக்கியத்தில் இருந்தும் மனசிலாக்காம். ததா மனுஷியாதிஷு நாரக ஸ்தாவராந்தேஷு சுகலவ சோதனாலட்சண தர்ம சாத்திய ஏவேதி கம்யதே தாரதமியன வர்த்தமான. இது ஜீவன்மார், அநேக யோனிகளில் ஜீவன்மாருண்டு. அதனோடு பரஞ்சிருக்கிறது மனுஷியாதிஷு நாரக ஸ்தாவராந்தேஷு, மனுஷியன் தொடங்கி நாரகம், நரகஜீவிகள், அங்கே ஒரு லோகத்தை குறிச்சும் அவிட உள்ள ஜீவனை குறிச்சும் புராணங்களில் பரையுண்டு. பல நரகங்களை குறிச்சு 14 லோகங்களில் 7 லோகங்களில் தாழ்வுட்டு நரக லோகங்களும் உண்டெனாங்க. அதலம், விதலம், சுதலம், ரிசாதலம், கலாதலம், பாதாளம், இங்கேயே தாழ்வுட்டு லோகங்களை குறித்து பரையுண்ட. உபரி லோகங்கள் பூர்பஸ்வ மகாஜனதப சத்திய இங்கே மேலோட்டு லோகங்களை குறித்து பரையுண்டு. ஈ லோகங்களில் எந்தான மனுஷியறியது, மனுஷ்யலோகத்தில் ஜீவிக்கிறவர், பூர்லோகத்தில் ஜீவிக்கிறவரெல்லாம் மனுஷ, நரகம் நரகலோகத்தில் ஜீவிக்கிறவர், ஸ்தாவரங்கள் ஈ பூலோகத்தில் தண்ணியுள்ள விஷங்களும் மட்டும் ஸ்தாவரங்களான, இதெல்லாம் ஜீவன்மரான. மனுஷியாதிஷு நாரக ஸ்தாவராந்தேஷு, புல் விஷங்கள் இதெல்லாம் ஸ்தாவரங்களான. இவடையெல்லாம் எந்தாணோ சுகலவ, இவடையொக்க சுகலேசம் அனுபவிக்கணும். எல்லாயிடத்தும் உண்டு சுகலேசம், மனுஷனும் மிருகங்களுக்கும் விஷங்களுக்கும் லதகளுக்கும் எல்லாம் சுகலேசம் அனுபவிக்கணுண்டு. அந்தான சாத்தியமான, அதுகொண்டு கிட்டுனதான, நேடனதான. வேதத்தில் விதிச்சிருக்கிற கர்மங்களில் நின்றும் ஆர்ஜிக்கிற புண்ணியங்களோட ஃபலமான ஈ சுகம். ஏது லோகத்தில் ஏது ஜீவன் அனுபவிக்கிறாயும் ஆ சுகம் என்ன தேவேதி கம்யதே. இது எந்தான தாரதமியன வர்த்தமான. சுகம் என்ன எந்தான தாரதமியமாய் காணப்படணும், ஏற்ற குறச்சிலோட காணப்படணும். ചിലർക്ക് കൂടുതൽ സുഖം, ചിലർക്ക് കുറച്ച് സുഖം. ഇതൊന്നും മുഖ്യമല്ല. ഇത് അധോലോകങ്ങളെ കുറിച്ച് പറഞ്ഞു. അതായത് താഴോട്ടുള്ള ലോകം, നമ്മൾ സാധാരണ പറയുന്ന അധോലോകമല്ല, ഇവിടെ പറയുന്നത് നരകം പോലെയുള്ള ലോകങ്ങളാണ്. തഥാ ഊർധ്വ ഗതേഷു അധോ ഗതേഷു ച ദേഹവസ്സു ദുഃഖതാരതമ്യ ദർശന തദ്ഹേതോ അധർമ്മസ്യ പ്രതിഷേധ ചോദനാലക്ഷണസ്യ തദനുഷ്ഠായിനാം ച താരതമ്യം ഗമ്യതേ. തഥാ ഊർധ്വഗതേഷു അധോ ഗതേഷു ച ദേഹവസ്സു. മേളിലോട്ടുള്ള ലോകങ്ങളിലുള്ള ജീവികളായാലും താഴോട്ടുള്ള ലോകങ്ങളിലുള്ള ജീവികളായാലും, മേളിലോട്ടുള്ള ലോകം എന്ന് പറയുമ്പോൾ ഭുവ സ്വഹ ജന തപ എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ലോകങ്ങൾ, ഇവിടെ താഴോട്ടെന്ന് പറയുമ്പോൾ രസാതലം തലാതലം പാതാളം ഇങ്ങനെ പറഞ്ഞു പോകുന്ന ലോകങ്ങൾ. അതാണ് ഊർധ്വഗതേഷു അധോഗതേഷു ച. ഈ ലോകങ്ങളിലുള്ള ദേഹവസ്തു ദേഹധാരികൾ ജീവന്മാർ അവരിൽ ദുഃഖതാരതമ്യ ദർശന ദുഃഖത്തിന്റെ ഏറ്റക്കുറിച്ചിൽ കാണുന്നുണ്ട്. ദേവന്മാർക്കും ദുഃഖമുണ്ട്, അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കും ദുഃഖമുണ്ട്. തദ്ഹേതോ അധർമ്മസ്യ. അപ്പോൾ അവർ അവിടെ എന്തുണ്ട്? അതിന് കാരണമായ അധർമ്മം ഉണ്ട്. യാഗം ചെയ്യുന്നു, വലിയ വലിയ യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വരും, പക്ഷേ യാഗത്തിനും കുറെ ഹിംസ വരും. അറിഞ്ഞു അറിയാതെയോ കുറെ പ്രാണിപീഡ അതിനും ഉണ്ടാവും, അറിഞ്ഞുകൊണ്ട് ഹിംസിക്കും. അതിന്റെ ഫലമായി ദേവന്മാർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. പക്ഷെ അത് മനുഷ്യനെ അപേക്ഷിച്ച് അവിടെ അനുഭവിക്കുന്ന ആനന്ദം സുഖം വളരെ കൂടുതലാണ്, ദുഃഖം ലേശവും. എന്നാലും അവിടെ ദുഃഖമുണ്ട്. അതിന് കാരണം എന്താണ്? അധർമ്മമാണ്. അതങ്ങനെ പിന്നെ താഴോട്ടോ നരകത്തിനും മറ്റുള്ളവർക്കോ പ്രതിഷേധ ചോദനാലക്ഷണസ്യ. അവിടെ എന്താണ്? നിഷിദ്ധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു, നരകത്തിൽ പോകും എന്നാണ്. പ്രാണികളെ കൊല്ലരുത്, മാ ഹിംസ്യാ സർവാഭൂതാനി, കൊല്ലരുതെന്ന് വേദം വിരിച്ചിരിക്കുകയാണ്. കൊല്ലുകയാണെങ്കിൽ അവന് നരകം ഫലമായിട്ട് വരും. സുരാം എന്ന പിപേത്, മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, കുടിച്ചു കഴിഞ്ഞാൽ നരകം ഫലമാണ്. കളഞ്ചം എന്ന പക്ഷേ, ഉള്ളി പോലെയുള്ള നിഷിദ്ധമായ വസ്തുക്കൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, ഭക്ഷിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോകും മരിച്ചതിന് ശേഷം പറഞ്ഞിരിക്കുന്നു. നാം വെച്ചിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ നിഷിദ്ധം വേദത്തിൽ നിഷേധിച്ചിരിക്കുന്നത് ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന പറയുന്നു. അതിന് പിന്നെ യാതൊരു അതിന് അപ്പീലൊന്നുമില്ല. നിഷേധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നരകം തന്നെ ഫലം. വേദം സ്വതപ്രമാണമാണ്, അത് നിഷേധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നരകഫലം ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നു അധർമ്മസ്യ പ്രതിഷേധ ചോദനാലക്ഷണസ്യ. പ്രതിഷേധ വിധി, അതാണ് അതിന് പ്രമാണം, നരകഫലം ഉണ്ടാകുമെന്നുള്ളതിന്. തത് അനുഷ്ഠായനാംച്ച, ഇത് അനുഷ്ഠിക്കുന്നവരിലും താരതമ്യമുണ്ട്. ചിലർ പൂർണ്ണമായും അധർമ്മികളായിരിക്കും, അധർമ്മം അനുഷ്ഠിക്കുന്നവരിലും ഏറ്റക്കുറച്ചിലുണ്ട്. ചിലർ പൂർണ്ണമായ അധർമ്മമേ അനുഷ്ഠിക്കത്തുള്ളൂ, ചിലർ അങ്ങനെയല്ല, ധർമ്മവും അധർമ്മവും അനുഷ്ഠിക്കും. ചിലർക്ക് ധർമ്മം കൂടുതലും അധർമ്മം കുറവുമായിരിക്കും. വിഹിതമായ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യും, അല്പം നിഷിദ്ധ കർമ്മവും ചെയ്യും. അതിന് താരതമ്യമുണ്ട്, താരതമ്യം. ആ താരതമ്യം അനുസരിച്ച് അവർക്ക് ഫലവും ഉണ്ടാകുന്നതാണ്. ഇത് കർമ്മഫലത്തിന്റെ താരതമ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതെല്ലാം മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളാണ്. വിധി നിഷേധങ്ങൾ അറിയണം, അതനുസരിച്ച് ജീവിക്കണം, എന്നാലേ പുണ്യപാപങ്ങളെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഏവം അവിദ്യാദി ദോഷവതാം ധർമ്മധർമ്മ താരതമ്യ നിമിത്തം ശരീര ഉപാദാന പൂർവകം സുഖദുഃഖ താരതമ്യം അനിത്യം സംസാരരൂപം ശ്രുതി സ്മൃതി ന്യായപ്രസിദ്ധം. പറഞ്ഞ കാര്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവം അവിദ്യാദി ദോഷവതാം, അവിദ്യ അതിൽ നിന്നുണ്ടാകുന്ന രാഗം ദേഷ്യം ഈ തുടങ്ങിയ ദോഷങ്ങളുള്ളവർക്ക് ധർമാധർമ്മ താരതമ്യ നിമിത്തം, ധർമ്മവും അധർമ്മവും ഇതിൽ വരുന്ന താരതമ്യം ഇത് നിമിത്തമായിട്ട് ശരീര ഉപാദാനപൂർവം, ഇതിനനുസരിച്ച് അവർക്ക് പുണ്യപാപങ്ങളിൽ വരുന്ന താരതമ്യം അനുസരിച്ച് ശരീര ഉപാദാനപൂർവം ശരീരം സ്വീകരിക്കേണ്ടി വരും. പുണ്യം കൂടിയിരുന്നാൽ ദേവ ശരീരം, പാപം കൂടിയിരുന്നാൽ നരക യോനി നരക ശരീരങ്ങൾ, മധ്യനിലയിൽ വന്നാൽ മനുഷ്യ ശരീരം. അങ്ങനെ ശരീര ഉപാദാനപൂർവകം ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. സുഖദുഃഖ താരതമ്യ നിമിത്തം താരതമ്യം, അങ്ങനെ അവർക്ക് സുഖദുഃഖങ്ങളുടെ താരതമ്യം വരുന്നു, ഏറ്റക്കുറച്ചിൽ വരുന്നു. അത് ഏതായാലും സുഖം ദേവലോകം വരെയുള്ള സുഖമായാലും ശരി, നരകത്തിൽ വരെയുള്ള ദുഃഖമായാലും ശരി, അതെന്താണ്? അനിത്യമാണ്. അത് അനിത്യമാണ്, സംസാരരൂപം. അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. ഈ 14 ലോകങ്ങളിലുമുള്ള ജന്മം സംസാരമാണ്. ഇത് ശ്രുതി സ്മൃതി ന്യായപ്രസിദ്ധം. ശ്രുതി സ്മൃതി ന്യായയുക്തി ഈ മൂന്നിലൂടെയും ഇത് നിർണയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പുണ്യകർമ്മങ്ങൾക്ക് സുഖമാണ് ഫലമെന്നും പാപകർമ്മങ്ങൾക്ക് ദുഃഖമാണ് ഫലമെന്നും അതിനനുസരിച്ച് ജന്മങ്ങൾ ഉണ്ടാകുമെന്നും വിഭിന്ന യോനികളിൽ ജനിക്കേണ്ടി വരുമെന്നും സ്വർഗം മുതൽ നരകം വരെയുള്ള ലോകങ്ങളുണ്ടെന്നും എല്ലാം കാര്യങ്ങൾ ശ്രുതിയിലും സ്മൃതിയിലും യുക്തിയിലൂടെയും ശ്രദ്ധിക്കുന്നതാണ്. അതിനി പ്രമാണമായിട്ട് പറയുന്നു, തഥാജശ്രുതി നഹവൈ സശരീരസ്യ സദ പ്രിയാപ്രിയയോരപഹതിരസ്തി ഇതി യഥാവർണിതം സംസാരരൂപം അനുവദതി. ശ്രുതി ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ആ സംസാരത്തിന്റെ സ്വരൂപത്തെ ഇവിടെ അനുവാദം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏറ്റു പറയുകയാണ്. അതിനെ ഒന്നുകൂടി പറയുന്നു, എങ്ങനെയാണ്? സശരീരസ്യ ശരീരാഭിമാനിക്ക്, സതഹ ശരീരാഭിമാനിയായിരിക്കുന്ന ആ ജീവന്, പ്രിയ അപ്രിയയോ സുഖ ദുഃഖങ്ങളുടെ അപഹതി നാശം ന അസ്ഥി വൈ, അതിന് നാശം ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. ശരീരാഭിമാനിയായിരിക്കുന്ന ഒരു ജീവന് സുഖ ദുഃഖങ്ങളുടെ നാശം ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ അയാൾ എപ്പോഴും ഏത് ലോകത്തിൽ പോയാലും സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിനാണ് സംസാരം എന്ന് പറയുന്നത്. ശരീരാഭിമാനത്തോടുകൂടിയിരുന്നു ഒരാൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതാണ് സംസാരം. അല്ല, സംസാരം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലുള്ള കഷ്ടപ്പാടിന് മാത്രമാണ്. നമ്മൾ സാധാരണ സംസാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചതിന് ശേഷം ഗർഭവാസം മുതൽ മരണം വരെയുള്ള കഷ്ടപ്പാടുകളെയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ആ കഷ്ടപ്പാടുകൾ മാത്രമല്ല, ഇവിടുത്തെ സുഖവും സംസാരത്തിൽ ഉൾപ്പെടുന്നതാണ്. സുഖവും ദുഃഖവും രണ്ടും കൂടി ചേരുന്നതാണ്, അതാണ് കഷ്ടപ്പാട്. അതിനാണ് കഷ്ടപ്പാട് എന്ന് പറയേണ്ടത്. അല്ല, ദുഃഖത്തെ മാത്രമല്ല ഇവിടെ അനുഭവിക്കുന്ന സുഖം, ഭാര്യ പുത്രാദി സൗഭാഗ്യത്തോടുകൂടിയിരിക്കുന്നു സംസാരം, സമ്പത്തും ഐശ്വര്യങ്ങളോടുകൂടിയിരിക്കുന്നു ഇവിടുത്തെ സംസാരമാണ്, അതും സംസാരത്തിൽ അന്തർഭവിക്കുന്നതാണ്. അത് കഷ്ടപ്പാടുകൾ മാത്രമാണ്. ഈ സംസാര രൂപം അനുവദതി, ശ്രുതി പറയുന്നുണ്ട്, കർമ്മങ്ങൾക്കനുസരിച്ച് ഭൗതികമായ ഏത് വലിയ ഐശ്വര്യം ഉണ്ടായാലും അതും സംസാരം തന്നെ, ഏത് ദുഃഖമുണ്ടായാലും അതും സംസാരം തന്നെ എന്നാണ് ശ്രുതി പറയുന്നത്. ശരീരാഭിമാനത്തോടുകൂടിയിരിക്കുന്നു അവൻ, സംസാരിയാണ്, അവൻ സംസാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവൻ സുഖം അനുഭവിച്ചാലും ദുഃഖം അനുഭവിച്ചാലും എന്നാണ്. പിന്നെ ഇതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചും അടുത്ത് പറയുന്നുണ്ട്. അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശത. അവൻ അശരീരിയാണെങ്കിലോ ശരീരാഭിമാനം നശിച്ചവനാണെങ്കിലോ ആത്മബോധത്തോടുകൂടി ഇരിക്കുന്നവനാണെങ്കിലോ താൻ ആത്മാവാണെന്നുള്ള ബോധത്തോടുകൂടി ഇരിക്കുന്നവൻ സന്തം, അങ്ങനെയുള്ള ആത്മാവിനെ, അതാണ് അശരീരം സന്തം. ശരീരാഭിമാനം നശിച്ച് ആത്മബോധത്തോടുകൂടിയിരിക്കുന്ന പരമാത്മ സ്വരൂപനായിരിക്കുന്നവനെ പ്രിയാപ്രിയേ സുഖദുഃഖങ്ങൾ ന സ്പൃശത, സ്പർശിക്കുന്നു പോലുമില്ല എന്നാണ്. അവനല്ലേ അത് അവൻ അനുഭവിക്കുന്നില്ലെന്നുള്ളതല്ല, അവനെ സ്പർശിക്കുന്നു പോലുമില്ല. ജ്ഞാനിയായിരിക്കുന്നവനെ, മുക്തനായിരിക്കുന്നവനെ, പരമാത്മ സ്വരൂപനായിരിക്കുന്നവനെ എന്താണ് ഈ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നു പോലുമില്ല. ഇനി പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധ ചോദനാലക്ഷണ ധർമ്മകാര്യത്വം മോക്ഷാഖ്യസ്യ ആ ശരീരത്വസ്യ പ്രതിഷിദ്ധ്യതി ഇരികമ്യതേ. ഇത് പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധ, സുഖദുഃഖങ്ങൾ സ്പർശത്തെ നിഷേധിച്ചിരിക്കുന്നു ശ്രുതി. ഞാനി പ്രിയവും അപ്രിയവും സുഖദുഃഖങ്ങൾ സ്പർശിക്കുന്നേ, സുഖദുഃഖങ്ങൾ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദമുണ്ട്, മറ്റ് അനുഭവവേദ്യമായിരിക്കുന്ന ആനന്ദമില്ല, വിഷയ ഇന്ദ്രിയ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന സുഖമില്ല, അങ്ങനെയുള്ള സുഖമില്ല ദുഃഖമില്ല. അതാണ് പ്രിയാപ്രിയ സ്പർശനത്തെ നിഷേധിച്ചിരിക്കുന്നു. പ്രിയാപ്രിയമായിട്ട് യാതൊരു സ്പർശനവും ബന്ധവുമില്ല, അതിനെ നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ചോദനാലക്ഷണ ധർമ്മകാര്യം, വിധി, വേദം വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങൾ, വേദം പ്രമാണമായിരിക്കുന്ന ആ പുണ്യകാര്യം സുഖം, പാപകാര്യം ദുഃഖം, അതെന്താണ് മോക്ഷാഖ്യസ്യ അശരീരത്വസ്യ. മോക്ഷം എന്ന് പേരുള്ളതാണ് അശരീരത്വം. അശരീരം എന്നിവിടെ ശ്രുതി പറഞ്ഞല്ലോ ചാന്തോക്യത്തിൽ, അശരീരം ഭാവസന്തം എന്ന്. അശരീരം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നർത്ഥം. ശരീരാഭിമാനം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുക്തനായിരിക്കുക എന്നർത്ഥം, ജ്ഞാനം നേടി മുക്തനായിരിക്കുക എന്നർത്ഥം. അതാണ് അശരീരത്വം എന്ന് പറയുന്നത്. അല്ല, ശരീരം നശിച്ചു പോകുന്നതാണ്. ശരീരത്തിലൂടെ തന്റെ ഏകാഗ്രത ഉപയോഗിച്ച് ബ്രഹ്മലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നതല്ല, കാരണം യാത്ര ചെയ്യുമ്പോഴും അവിടെ ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, അവിടെ അശരീരത്വമില്ല. അശരീരത്വം വന്നു കഴിഞ്ഞാൽ മോക്ഷം നേടുന്നുള്ളൂ. യോഗി അഭ്യാസത്തിലൂടെ ഊർധ്വ രോഗങ്ങളിലേക്ക് യാത്രയായി കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയാലും ശരീരത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുവരുന്നു, അവിടെ അശരീരത്വം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, അശരീരത്വം എന്ന് പറയുന്നതാണ് ശരീരാഭിമാനം നശിക്കുന്നു ജ്ഞാനം കൊണ്ട്. ശരീരത്തിന്റെ ശരീരമാകുന്ന ഉപാധിയോടുകൂടി സശരീരനായിരുന്നാലും അയാൾ അശരീരിയാണ്, ശരീരമില്ല. ആ ശരീരം ശരീരേഷു, ശരീരങ്ങളിലെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിലും അശരീരിയായിരിക്കുന്നു, അങ്ങനെയുള്ള അവസ്ഥ, അതാണ് അശരീരത്വം എന്ന് പറയുന്നത്. അല്ല, ശരീരം നശിക്കുന്നതല്ല, ശരീരനാശവും മോക്ഷവുമായിട്ട് ബന്ധമില്ല. ശരീരത്തിലിരിക്കുമ്പോൾ തന്നെയുള്ള മോക്ഷം അതിന് എന്താണ്, അങ്ങനെയുള്ള ആ മോക്ഷാവസ്ഥയിൽ എന്ത് വരുന്നു, സുഖദുഃഖ സംബന്ധത്തെ പ്രതിഷിദ്ധ്യതയെ നിഷേധിക്കുന്നു. ഇത് ഗംഭീര എന്ന് ശ്രുതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കാം. മോക്ഷ മുക്താവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് സുഖദുഃഖങ്ങളുടെ ബന്ധമേ ഇല്ല എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. മുക്തന്മാരും ജ്ഞാനികളും ചിരിക്കുന്നതായിട്ടും സന്തോഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അവരിൽ സുഖമില്ലാതിരിക്കും. അനുകൂലമായ ശബ്ദം നേരത്തെ പറഞ്ഞല്ലോ, പശുവാദി വിശ്വ വിശേഷ, അനുകൂലമായ കാണുമ്പോൾ ചിരിക്കുന്നു, പ്രതികൂലമായി കാണുമ്പോൾ ദ്വേഷിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇത് സ്പർശിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അതിനോട് പറഞ്ഞ് നസ്പർശത സ്പർശിക്കുന്നില്ല, അതെല്ലാം ബാഹ്യമായിട്ട് ആന്തരികമായി സ്പർശിക്കുന്നില്ല. ഇതൊന്നും സ്പർശിക്കാത്ത ഒരു തലത്തിൽ നിന്നുകൊണ്ട് സുഖദുഃഖങ്ങളെയെല്ലാം ദർശിക്കുന്നു, സുഖദുഃഖങ്ങളെല്ലാം സാക്ഷിയായിരിക്കുന്നു. ഞാൻ സുഖദുഃഖങ്ങളോട് താതാത്മ്യപ്പെടാതിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. സുഖദുഃഖങ്ങൾ അന്ധകരണത്തിന്റെ സ്ഥൂലമായ ബാഹ്യമായ ഉപരിതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആത്മനിഷ്ഠയിലിരുന്നുകൊണ്ട് സുഖദുഃഖങ്ങളെ സാക്ഷിഭാവത്തിൽ അല്ലെങ്കിൽ വേദ്യമായി നോക്കിക്കാണുന്നു. അതിനോട് താതാത്മ്യപ്പെടാതെ അതിനോടുള്ള അധ്യാസം നശിച്ചിരിക്കും, താതാത്മ്യമില്ല, ആ താതാത്മ്യത്തെ വേർപെടുത്തി നിൽക്കുന്നു. അതുകൊണ്ട് ബാഹ്യദൃഷ്ടിയിൽ അല്ലെങ്കിൽ ആരോപിത ദൃഷ്ടിയിൽ ജ്ഞാനികളും സുഖദുഃഖങ്ങളും മറ്റും കാണുന്നുണ്ടെങ്കിലും ജ്ഞാനിയുടെ ആന്തരിക ഭാവത്തിൽ സുഖദുഃഖങ്ങളൊന്നും തന്നെ സ്പർശിക്കുന്നില്ല. അതാണ് ന സ്പർശിത, സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ധർമ്മകാര്യത്വേഹി പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധവും നവോദി. ഇവിടെ എന്താണ് ഇത് ചർച്ച ചെയ്യുന്നത്? കർമ്മഫലവും വിദ്യ ബ്രഹ്മവിദ്യയുടെ ഫലവും നമ്മൾ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന സുഖദുഃഖങ്ങളൊന്നുമല്ല ബ്രഹ്മവിദ്യ കൊണ്ട് നേടിയെടുക്കേണ്ടത്, ഇതെല്ലാം കർമ്മഫലമാണ്. അതാണ് കർമ്മഫലം. അപ്പൊ നമ്മൾ കുറച്ചു സമയം ധ്യാനിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ മനസ്സ് റിലാക്സ് ആയിരുന്നു, അത് കർമ്മഫലം. എന്നുവെച്ചാൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും, അത് കർമ്മഫലം. ജ്ഞാനഫലമല്ല, ജ്ഞാനത്തിന്റെ ഫലമായിട്ട് എന്ത് വരുന്നു? ഈ പറയുന്ന സുഖവും നമ്മളീ പ്രതീക്ഷിക്കുന്ന സുഖമല്ല ജ്ഞാനത്തിന്റെ ഫലമായി വരുന്നത്. നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ദുഃഖമല്ല ജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നത്. നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്? താത്കാലിക ദുഃഖത്തെ. താത്കാലിക ദുഃഖ നിവൃത്തിയല്ല ജ്ഞാനത്തിന്റെ ഫലം, ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ്. താത്കാലിക സുഖമാണ് നമ്മൾ ധ്യാനത്തിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടണം, എല്ലാം മറന്നിരിക്കാൻ വേണ്ടി കുറച്ച് സമയം ധ്യാനിച്ചു വരാം. അതിൽ നിന്നുണ്ടാകുന്ന എന്താണ്? താത്കാലിക സുഖമാണ്, അതല്ല ജ്ഞാനത്തിന്റെ ഫലം, അത് കർമ്മത്തിന്റെ ഫലമാണ്. അതാണ് ജ്ഞാനവും കർമ്മവും തമ്മിൽ വരുന്ന വ്യത്യാസം. ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സുഖം എന്ത് ചെയ്യുന്നു? കുറച്ചു കാലം നിൽക്കും. ആ ധ്യാനത്തിന്റെ ശക്തി ഏതുവരെ ഉണ്ടോ അതുവരെ നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ആ ദുഃഖം ഒന്ന് കടന്ന് പിടികൂടും. അപ്പം വീണ്ടും നമുക്ക് ധ്യാനിക്കേണ്ടി വരും. അപ്പോൾ ആ സുഖത്തെ നമുക്ക് സ്ഥായിയായി നിലനിർത്താൻ പറ്റുന്നില്ല. ജ്ഞാനത്തിന്റെ ഫലമാണെങ്കിലോ അത് ധ്യാനത്തിലൂടെയല്ല നേടിയത്, അതുകൊണ്ട് പിന്നീട് അവിടെ വരവും പോക്കും ഇല്ല. ദുഃഖം വരുന്നു പോകുന്നു, സുഖം വരുന്നു പോകുന്നു, അങ്ങനെ ഒരു അവസ്ഥയില്ല. സുഖവും ദുഃഖവും പിന്നെ മാറി നിൽക്കുന്നു, തന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്നു. സുഖദുഃഖങ്ങൾ അതിന് തന്നോട് ബന്ധമില്ലാതിരിക്കും. സുഖദുഃഖങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, തനിക്ക് അതിനോട് ബന്ധമില്ല. അതാണ് ജ്ഞാനത്തിന്റെ ഫലം. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ധർമ്മകാര്യത്തി നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ, പുണ്യഫലമാണെങ്കിൽ എന്താണ് ഈ പറയുന്ന മോക്ഷം? പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധോ നവബുദ്ധിരെ. പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ ശ്രുതി, അത് യോജിക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് നമ്മിൽ തന്നെ കാണും. പ്രവൃത്തി നമ്മളിലുണ്ട്, ഫലവും നമ്മിൽ തന്നെ കാണും. അതിന് നമുക്ക് നമ്മിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റത്തില്ല. പുണ്യപാപരൂപത്തിലുള്ള സുഖദുഃഖങ്ങൾ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാണും. ഇവിടെ നമ്മുടെ അന്ധകരണത്തിൽ ജ്ഞാനിയായാലും ഉണ്ടായിരിക്കും, കാരണം ശരീരം നിലനിർത്തുന്ന പ്രാരബ്ധമാണ്, പ്രാരബ്ധത്തിന്റെ ഭാഗമാണ് പുണ്യപാപം. ഈ ശരീരം പുണ്യപാപം കൊണ്ടുണ്ടായതാണ്. ആ ശരീരത്തിന്റെ സ്ഥൂല ശരീരം പോലെ ഈ ശരീരത്തിന്റെ ഭാഗമാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിനും പ്രാരബ്ധഫലമായതെല്ലാം ഉണ്ടായിരിക്കും, സുഖദുഃഖാദികളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പിന്നീട് ഒരു സുഖത്തെ അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സുഖത്തെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല, ഇല്ലാത്ത ദുഃഖത്തെ വീണ്ടും ഉണ്ടാക്കേണ്ട കാര്യമില്ല, നിലനിൽക്കുന്ന ദുഃഖത്തെ നശിപ്പിക്കേണ്ട കാര്യമില്ല. അതെല്ലാം പ്രാരബ്ധമനുസരിച്ച് ആ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ നിലനിൽക്കും. അതുമായിട്ട് എന്ത് ചെയ്യുന്നു? തനിക്ക് സ്പർശമില്ല, തനിക്ക് ബന്ധമില്ല. അതാണ് ജ്ഞാനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിന് സമാധി ആവശ്യമില്ല. ഈ സുഖദുഃഖങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സമാധി വേണോ? സമാധി പരിശീലിക്കേണ്ട ആവശ്യമില്ല. സമാധി പരിശീലിച്ചാലും സുഖദുഃഖങ്ങളെ ഒഴിവാക്കാം, പക്ഷേ സമാധിയിൽ നിന്നും വീണ്ടും ഉണർന്നു വരുമ്പോൾ വീണ്ടും സുഖദുഃഖങ്ങൾ ഒന്ന് പിടികൂടും, വീണ്ടും അതിനെ ഒഴിവാക്കാൻ സമാധി ശീലിക്കേണ്ടി വരും, അങ്ങനെ വരും. ഞാനീ സംബന്ധിച്ചിടത്തോളം എന്താണ്? അങ്ങനെ സമാധി പരിശീലിച്ച് ദുഃഖത്തെ ഒഴിവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ജ്ഞാനികൾ രാജ്യഭരണം പോലെയുള്ള ആയാസകരമായ ക്ലേശകരമായ പ്രവൃത്തികൾ ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ജ്ഞാനികൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്തിരുന്നത്? ക്ലേശകരമായ പ്രവൃത്തികൾ. അത് നമുക്ക് അവതാരമെന്ന് പറയാം. ജനകന്റെ ഉദാഹരണം പറയുന്നു, രാജ്യഭാരം പോലെയുള്ള ക്ലിഷ്ടമായ കർമ്മങ്ങൾ ചെയ്തിരുന്നു. ചെയ്തിരുന്നെങ്കിലും എന്ത് ചെയ്തു? ജ്ഞാനിയായിരുന്നു. ജ്ഞാനിയായിരുന്നു എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളൊന്നും ബാധിച്ചിരുന്നില്ല, സംസാര ക്ലേശങ്ങളൊന്നും അനുഭവിച്ചിരുന്നില്ല. എന്നാലും ഞാൻ ഇന്ന് പറയാൻ പറ്റും, മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചന ദഹ്യതി എന്ന് പറയുന്ന ജനകന്റെ വചനമാണ്. ഈ മിഥിലാ നഗരം മുഴുവൻ അഗ്നിബാധയിൽ നശിച്ചു പോയാലും എന്റേതായ ഒന്നും ഇവിടെ ദഹിക്കുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിലൊന്നും എന്റേതെന്നുള്ള ഭാവം ഇല്ലെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം കത്തി നശിച്ചോട്ടെ എന്നുള്ളതല്ല, തന്റെ വീട് കത്തി നശിച്ചാൽ എന്റെ വീട് നശിച്ചു എന്നൊരു ഭാവം ഉണ്ടാകുമല്ലോ. ഈ താൻ ഈ സാമ്രാജ്യത്തിന്റെ അധിപതിയാണെങ്കിലും ഈ സാമ്രാജ്യത്തിൽ വരുന്ന ദുന്ദങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ ആ സാമ്രാജ്യത്തെ പരിപാലിച്ചിരുന്നു എന്നാണ്. അതാണ് ജ്ഞാനത്തിന്റെ മഹത്വം. സമാധി നിഷ്ഠയിലിരിക്കുകയാണെങ്കിൽ രാജ്യ ഭരണം നടത്താൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ പ്രപഞ്ച വിസ്മൃതി സംഭവിക്കുന്നു. അപ്പൊ പിന്നെ രാജ്യം എങ്ങനെ ഭരിക്കും? രാജ്യം ഭരിക്കാൻ ഒക്കത്തില്ല. അവിടെ സ്ഥിര ആസനത്തിലിരുന്ന് പ്രപഞ്ചത്തെ വിസ്മരിച്ച് ശരീരം കൂടി വിസ്മരിച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ സമാധി ഇരിക്കുന്ന ഒരാളിന് രാജ്യം ഭരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ രാജ്യം ഭരിച്ചപ്പോ എന്താണ്? അവിടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സമാധിയില്ല. ഞാൻ ജ്ഞാനിയുടെ അവസ്ഥയ്ക്ക് നമുക്ക് സമാധി എന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ട് ആചാര്യസ്വാമിയുടെ ചെറുടുത്ത്. ആ ജ്ഞാനാവസ്ഥ തന്നെ സമാധിയാണ്, അതിനെയും സമാധി എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമാധിയല്ല. നമ്മൾ പറയുന്ന സവികൽപ്പ നിർവികൽപ്പ സബീജ നിർബീജ എന്നൊന്നും പറയുന്ന സമാധിയല്ല. അതിനെയും നമുക്ക് സമാധി എന്ന് വിളിക്കാം. ആ സമാധി വ്യവഹാരത്തിന് ബാധിക്കുന്നില്ല, അതായത് വ്യവഹാരത്തിന് സാധകമാണ്. ആ സമാധി ഇരിക്കുന്നതുകൊണ്ട് വ്യവഹാരം, അതായത് ശബ്ദം വാക്ക് പ്രവൃത്തി ഇതിനൊന്നും ആ സമാധി തടസ്സമല്ല. മറ്റു സമാധി യോഗത്തിൽ പറയുന്ന സമാധി എന്ന് പറയുന്നത് ശബ്ദത്തിനും വാക്കിനും പ്രവൃത്തിക്കും തടസ്സമാണ്. ആ സമാധി ഇരുന്നാൽ ശബ്ദം പുറപ്പെടില്ല, വാഗേന്ദ്രിയം വജിക്കത്തില്ല, ശരീരം ചലിക്കത്തില്ല. ആ സമാധിയല്ല ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള അതാണ് ജ്ഞാനിയുടെ സമാധി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ജ്ഞാനസമാധി എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ആ സമാധിയിലിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ഇതൊന്നും സ്പർശിക്കുന്നില്ല. അതിന് കണ്ണടച്ചിരിക്കില്ല, കണ്ണ് തുറന്നിരുന്നാലും മതി. മറ്റേ സമാധിയിൽ അങ്ങനെയുള്ള ചിലപ്പോൾ കണ്ണടച്ചിരിക്കും, ഇവിടെ കണ്ണ് തുറന്നിരുന്നാണ്. വ്യവഹാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. ജ്ഞാനനിഷ്ഠയ്ക്ക് യാതൊരു ഇളക്കവും തട്ടത്തുമില്ല. അതാണ് ജ്ഞാനിയുടെ വിശേഷത. അങ്ങനെയുള്ള ജ്ഞാനം പ്രാപിക്കുന്നവർക്ക് യോഗ വിദ്യയിലൂടെ വേണമെങ്കിൽ സമാധി ശീലിക്കാം, അതും പറയുന്നുണ്ട്. അങ്ങനെ സമാധി ശീലിക്കുന്നവരാണ് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ എന്നെല്ലാം വാസിഷ്ഠം പോലെയുള്ള കൃതികളെല്ലാം വിഭജിച്ച് കാണിക്കുന്നുണ്ട്. ബ്രഹ്മവിത്ത് ജ്ഞാനി, പിന്നെ സമാധി പരിശീലിച്ച് അന്ധകരണത്തെ നിരോധിച്ചുകൊണ്ടിരിക്കുന്നവരെ പിന്നെ തിരിക്കുന്നു ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ എന്ന് പറയുമ്പോൾ വൃത്തിശൂന്യനായിരിക്കുന്ന അവസ്ഥ. വൃത്തിശൂന്യമായിരിക്കുന്ന ആളിന് പിന്നെ പ്രപഞ്ച ഭാനമില്ല, വ്യവഹാരങ്ങളില്ല. അതിനു മുമ്പ് വരുന്ന അവസ്ഥകളെല്ലാം വ്യവഹാരമുണ്ട്. ബ്രഹ്മവിത്ത് എന്ന് പറയുമ്പോൾ ലോകസംഗ്രഹമായ പ്രവൃത്തികളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ജനങ്ങനെ പോലെയുള്ളവർ. അവരുടെ ജ്ഞാനത്തിന് പ്രവൃത്തി തടസ്സമല്ല, അവരുടെ ജ്ഞാനത്തെ ബാധിക്കാൻ അവരുടെ കർമ്മങ്ങൾ അവരുടെ ജ്ഞാനത്തെ ബാധിക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. ബ്രഹ്മവിത്ത് വരൻ എന്ന് പറയുമ്പോൾ ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നില്ല, പ്രാരബ്ധമനുസരിച്ച് സഹജ ചേഷ്ടയിൽ മാത്രം ചലിച്ചുകൊണ്ടിരിക്കുന്നു. പരിവ്രാജക വൃത്തിയിലും മറ്റ് സഞ്ചരിക്കുന്നവരുണ്ട് അവർ. ബ്രഹ്മവിത്ത് വരിയാൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തനത്തിന് പരപ്രേരണയുടെ ആവശ്യമാണ്. അങ്ങനെ പരപ്രേരണ കൊണ്ട് പ്രവർത്തിക്കും. അന്നപാനാദി സഹജ വ്യാപാരങ്ങൾ പോലും പരപ്രേരണയോടെ നടക്കത്തുള്ളൂ. വരിഷ്ഠൻ എന്ന് പറയുമ്പം സ്വയം പ്രേരണയൊന്നുമില്ല, പരപ്രേരണ കൊണ്ടും പ്രവൃത്തി നടക്കത്തില്ല, സർവവ്യവഹാര ശൂന്യനായിരിക്കുന്നു. അതെല്ലാം യോഗ സമാധി കൂടി പരിശോധിക്കുന്നത് കൊണ്ട് വൃത്തി നിരോധം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ തത്വജ്ഞാനം കൊണ്ട് അതേസമയം സമാധി പരിശീലനമുണ്ട്. അതെല്ലാം അന്ധകരണ ഭേദമാണ്, മുക്തിയിൽ ഭേദമില്ല. ബ്രഹ്മവിത്ത് തുടങ്ങി വരിഷ്ഠൻ വരെയുള്ളിടത്ത് മുക്തിയിൽ ഭേദമില്ല, എല്ലാവരും മുക്തന്മാരാണ്. ജന്മമില്ല, സംസാരവരെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും നശിച്ചിരിക്കുന്നു, ആർക്കും ജന്മമില്ല എന്ന് പറയുന്നു. പക്ഷേ അവരുടെ അന്ധകരണത്തിന്റെ അവസ്ഥയ്ക്ക് ഭേദമുണ്ട്, സമാധി എന്ന് പറയുന്ന അവസ്ഥകൾക്ക് ഭേദമുണ്ട്. വൃത്തി നിരോധം പലതരത്തിൽ അവർ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു സമാധി വേണമെന്നില്ല. ഒരാള് അയാളുടെ വിശേഷ പ്രാരബ്ധം കൊണ്ട് അങ്ങനെ അയാൾ സമാധി പരിശീലിച്ച് പ്രപഞ്ച വിസ്മരണത്തിലൂടെ അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നതും അങ്ങനെയൊന്നും അല്ലാതെ തത്വജ്ഞാനത്തിലിരുന്ന് ശരീരം ഉപേക്ഷിക്കുന്നതും തമ്മിൽ മുക്തിയുടെ തലത്തിൽ നോക്കുമ്പോൾ യാതൊരു വ്യത്യാസമില്ല, എല്ലാവരും മുക്തന്മാരാണ്. അപ്പൊ അങ്ങനെയൊന്നുണ്ട് മുക്തന്മാരിൽ, പ്രപഞ്ച വിസ്മരണത്തിലൂടെ തന്നെ ശരീരം ഉപേക്ഷിക്കുന്ന രീതിയുണ്ട്. പക്ഷെ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയുടെ തലത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ്. മറ്റു പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു? അവരെ പ്രാരബ്ധം അനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നു. ആ വാസനയുള്ളതുകൊണ്ട്, യോഗ അഭ്യാസത്തിന്റെ വാസനയുള്ളതുകൊണ്ട്. അതിനാണ് പ്രപഞ്ച ഉപശമം, പ്രപഞ്ച വിസ്മൃതി എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ, അതായത് ഇത് രണ്ടും ഒന്നാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഈ തത്വജ്ഞാനികളെ കുറിച്ച് പറയുമ്പോഴും അവർക്ക് പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവർക്ക് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി നശിച്ചിരിക്കുന്നു, പ്രപഞ്ചം വിസ്മൃതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവർ സർവവും സർവാത്മഭാവത്തിൽ. അതിനെ കുറിച്ച് പറയും, വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് ഗീതയിലും മറ്റും പറയുന്നുണ്ട്. ആ സർവാത്മഭാവത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രപഞ്ച വിസ്മൃതി സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഇരിക്കുന്നവരിലും പ്രപഞ്ച വ്യവഹാരത്തിന് ബാധയില്ല, പ്രപഞ്ച വ്യവഹാരം നടത്തിയിരിക്കുന്നു. നീ പറയുന്ന ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറയുന്ന ആളാണ്, അയാളെ കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ച ഉപശമെന്നും പ്രപഞ്ച വിസ്മൃതി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ. ഇവിടെ പ്രപഞ്ച ഭാനമില്ല, പ്രതികരണമില്ല. നമ്മളങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരണമില്ല. ഒരു കല്ലിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് നമ്മൾ എന്തെങ്കിലും ഗോഷ്ഠിയാണെങ്കിൽ അത് തിരിച്ച് പ്രതികരിക്കത്തില്ല. അതുപോലെ ഈ ബ്രഹ്മവിദ് വരിഷ്ഠനിൽ നിന്നും ഗുരുപദേശമോ ശാസ്ത്രോപദേശമോ ഒന്നും കിട്ടത്തില്ല. ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹ നിഗ്രഹങ്ങളൊന്നും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ പ്രപഞ്ച പൂർണ്ണമായ പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ പ്രപഞ്ച ആ അർത്ഥത്തിലും പറയും, പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം. അത് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഒരിടത്ത് പ്രപഞ്ചഭാനമുണ്ട്, വേറെടുത്ത് പ്രപഞ്ചഭാനമില്ല. ഒരിടത്ത് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി നശിച്ചതുകൊണ്ട് തന്നെ പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം എന്ന് പറയുന്നു. ഒരിടത്ത് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധിയല്ല, പ്രപഞ്ചമേ പോയി. അങ്ങനെ ഇങ്ങനെ രണ്ടിനെയും രണ്ട് സന്ദർഭത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ധർമ്മകാര്യമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, മോക്ഷം ധർമ്മത്തിന്റെ കാര്യം ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഒരിക്കലും സുഖദുഃഖ സ്പർശം ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല. സുഖദുഃഖ ബന്ധം ഉണ്ടാകും. അതുകൊണ്ട് മോക്ഷം ഒരിക്കലും ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ നേടുന്ന ഒന്നല്ല എന്നർത്ഥം. ഒരു പ്രവൃത്തിയിലൂടെ മോക്ഷം നേടാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോ നമ്മൾ മനസ്സിൽ അപ്പൊ ഇതൊക്കെ ഉപേക്ഷിക്കുന്നു, നമ്മൾ ജപം ചെയ്യുന്നു, സ്തോത്രം ചൊല്ലുന്നു, ഇതൊന്നും സാക്ഷാത് മോക്ഷത്തെ ഉണ്ടാക്കുന്നില്ല എന്നേ അതിനർത്ഥമാണ്. നേരിട്ട് ഇത് പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ അന്തക്കരണ ശുദ്ധിയിലൂടെ അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിലൂടെ എല്ലാം മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഉപായങ്ങളാണ്. ആ നിലയ്ക്ക് ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല, ഇതെല്ലാം ആവശ്യമാണ്. അത് സാക്ഷാത്തായിട്ട് മോക്ഷത്തെ നൽകുന്നത് തത്വജ്ഞാനമാണ്. ഇതിന്റെ എല്ലാം ചരവമായ സീമ എന്ന് പറയുന്ന ആ തത്വജ്ഞാനം, ഈശ്വരബോധം, ആ ഈശ്വരബോധമാണ് മോക്ഷത്തെ നൽകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മോക്ഷത്തിന് വേണ്ടി വേറൊന്നും അനുഷ്ഠിക്കാനില്ല. ആ ഈശ്വരബോധം ഉണ്ടായിട്ടില്ലാത്ത ഒരാളിന് ആ ഈശ്വരബോധം ഉണ്ടാകുന്നതിനുള്ള ഉപായങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഈശ്വരബോധം ഉണ്ടാകുന്ന നിമിഷത്തിൽ ഇതെല്ലാം ഇവിടെ ഉപയോഗരഹിതങ്ങളായി തീരുന്നു, അർത്ഥശൂന്യമായി തീരുന്നു. അതുകൊണ്ട് എല്ലാ സാധനങ്ങൾക്കും ഈ സാധന മാർഗത്തിൽ ഓരോരോ തലത്തിൽ അതിന് പ്രസക്തിയുണ്ട്. അതിലൊന്നും ഒരാൾക്ക് ഭ്രമം ഉണ്ടാകാനും പാടില്ല. അത് നിഷ്പ്രയോജനമാണോ, ഇതൊന്നും പ്രയോജനമില്ലാതെ വരും എന്നുള്ള ഒരു ഭ്രമം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ലക്ഷ്യമാണ്. അത് ചിലർക്ക് അത് വിദൂരമായിരിക്കും, ചിലർക്ക് അതധികം സമീപമായിരിക്കും. അപ്പോൾ അത് വിദൂരത്തിലാണോ സമീപത്തിലാണോ എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അവരുടെ സാധനാമാർഗം നിലനിൽക്കുന്നത്. അത് വിദൂരത്തിലാണെങ്കിൽ സാധനാമാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമീപത്തിലാണെങ്കിൽ കൂടുതലൊന്നും അനുഷ്ഠിക്കാനില്ല. അതൊരു വ്യക്തി നിശ്ചയിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഗുരു നിർണയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബ്രഹ്മസൂത്രം പഠിച്ചു എന്ന് പറഞ്ഞ് ആരും ഉപേക്ഷിച്ച് കളയരുത്. അത് തീരുമാനിക്കണം, തീരുമാനിച്ചതിന് വേണം. തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കണം, ഞാൻ ജ്ഞാനിയായോ ഇതൊക്കെ വിടട്ടോ എന്ന് ചോദിക്കണം. അല്ലാതെ പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുത്തു കളയരുത്. ഇതൊരു നമുക്ക് ലക്ഷ്യബോധത്തെ തരും. അതാണിത് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പരമമായ ലക്ഷ്യം? ആ ബോധത്തെ തരും. ആ ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആത്മബോധം കൂടെ ഉണ്ടാകണമെങ്കിൽ തീർന്നു, പിന്നീട് ഒന്നും ചെയ്യാനില്ല. മറിച്ച് ആത്മബോധം ഒരു ലക്ഷ്യമായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ പലതും ചെയ്യാനുണ്ട്. ലക്ഷ്യബോധം ലക്ഷ്യമായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ആ ലക്ഷ്യബോധം ആത്മബോധമായി തീരുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായും ധരിച്ചിരിക്കണം. അങ്ങനെ ധരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സാധനാ മാർഗത്തിൽ യാതൊരു സംശയം ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ സംശയം ഉണ്ടാകും, അപഭ്രംശം ഉണ്ടാകും. ഏത് സമയം ഇതിൽ നിന്ന് എന്താണ് അബദ്ധ പരവശം സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ സാധനയെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും മോക്ഷ ഉപായങ്ങളെക്കുറിച്ചും എല്ലാം വ്യക്തമായ ധാരണ ഉണ്ടാകും. നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനമായ ഫലം എന്ന് പറയുന്നത് ഉപയോഗം എന്ന് പറയുന്നത് അതാണ്. ആ തരത്തിൽ സഹായിക്കും. അപ്പോൾ കർമ്മത്തിൻ്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്ത് തുടർന്നു വരുന്ന ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഗുരുസ്മരണയോടുകൂടി അവസാനിപ്പിക്കും.
4: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: അതാണ് ഇവിടെ അകൃഷ്ണാത്മബോധം. അങ്ങനെ തന്നെ അറിയാതിരിക്കുന്നതിനാണ് ഇവിടെ അകൃഷ്ണാത്മബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുവൻ നമ്മൾ പറയുന്നത് ഞങ്ങൾ കുറച്ച് പേര് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, ആധ്യാത്മികമായി ജീവിക്കുന്നവരാണ്, കുറച്ച് പേര് ഭൗതികന്മാരാണ്, അവർക്ക് മോക്ഷം വേണ്ട, അവർക്ക് ആത്മബോധം വേണ്ട എന്നെല്ലാം നമ്മൾ സാധാരണ പറയും. ശ്രുതി അങ്ങനെ വേർതിരിക്കുന്നില്ല. സർവജീവന്മാരും അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. സർവജീവനും അത് മനുഷ്യൻ മാത്രമാണ്. എവിടെയെല്ലാം ജീവസ്ഫുരണമുണ്ടോ, ഏതെല്ലാം ശരീരത്തെ ആശ്രയിച്ചിട്ട് ജീവസ്ഫുരണം നടക്കുന്നു, എവിടെയെല്ലാം പ്രാണനാദി ക്രിയാവ്യാപാരം നടക്കുന്നുണ്ടോ, അതൊരണുവിലായാലും ശരി, എവിടെയാണോ ജ്ഞാനസ്ഫുരണം അത് സംഭവിക്കുന്നത്, അവിടെ സർവത്ര ഈ ജീവൻ സ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉള്ള ശ്രമമാണതെല്ലാം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് അതിൻ്റെ സ്വഭാവമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ശ്രുതി എന്ത് ചെയ്യുന്നു, ആ ശ്രമത്തെ സംസ്കരിക്കുന്നു. അതിനുവേണ്ടിയാണ് ശ്രുതി പറയുന്നത് നീ ആ പരമാർത്ഥ വസ്തുവാണ്. ശ്രുതി അത് ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ ശ്രമങ്ങളെല്ലാം പാഴിലാകുന്നു. എങ്ങനെ പാഴിലാകുന്നു? ഈ പ്രാണവ്യാപാരത്തിലൂടെ, ഈ ജ്ഞാനവ്യാപാരത്തിലൂടെ അവൻ അകൃഷ്ണവിത്താകുന്നു. തൻ്റെ അതാണല്ലോ നമ്മുടെ അനുഭവം. നമ്മൾ അനുഭവിക്കുന്ന എന്താണ്? അവനവനിലെ അപൂർണത തന്നെ അനുഭവിക്കുന്നു. ശ്രോതാവായും മന്ദാവായും എല്ലാം താൻ അനുഭവിക്കുന്നത് തൻ്റെ തന്നെ അപൂർണതയാണ്. തനിക്കത് ബോധ്യമുള്ള കാര്യമാണ്. തനിക്ക് ശ്രോതാവായിരിക്കുമ്പോൾ മന്ദാവായിരിക്കാൻ കഴിയുന്നുമില്ല, അത് കഴിയുന്നില്ല. അപ്പം ഇത് പരസ്പരം പരിച്ഛിന്നങ്ങളായ അനുഭവങ്ങളിലൂടെ നിരന്തരം ഈ ജീവൻ കടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ജീവന് ആ കൃഷ്ണബോധം, പൂർണ്ണബോധം വരുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തെ ശ്രുതിയുടെ സഹായത്തോടു കൂടി ഒരാൾ ബോധപൂർവം ചെയ്യും, അത് ഫലത്തെ കൊടുക്കുന്നു. അബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിലോ ശ്രുതി ആശ്രയിക്കാതെ, ഗുരുവിനെ ആശ്രയിക്കാതെ അജീവൻ സഹജമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ പറയും അനാദിർ അനന്തവായും സംസാര, ഈ സംസാരമാണിത്, ഇത് അനാദി അനന്തമായി നടക്കുന്നു. പക്ഷെ പരമാർത്ഥത്തിൽ രണ്ടിടത്ത് സംഭവിക്കുന്ന ഒന്ന് തന്നെ. എന്താണ്? ആത്മമോക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് ഹേതുവായിരിക്കുന്ന ആത്മബോധത്തിന് വേണ്ടി സർവജീവന്മാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വസ്തുതത്വത്തെ ഗ്രഹിക്കാതെ. അതുകൊണ്ട് അങ്ങനെ ആരെക്കുറിച്ച് നമ്മൾ ആരോപണം പറയും? അവൻ ആധ്യാത്മിക ചിന്തയില്ല, അവന് ആത്മബോധമില്ല. സർവജീവനും ആ ബോധത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് ഫലത്തെ കൊടുക്കുന്നില്ല. ഫലത്തെ കൊടുക്കത്തക്ക രീതിയിൽ അത് മാറണമെങ്കിൽ അവിടെ ഗുരുവും ശാസ്ത്രവും എല്ലാം വേണം, അല്ലെങ്കിൽ അത് കേവല സഹജ പ്രവൃത്തിയായി. അതുകൊണ്ട് സൃഷ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിനുള്ള സമാധാനം ഇവിടെ പറയുന്നു. ഈ പ്രകടനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഇത് ആത്മബോധത്തിന് വേണ്ടി. എന്തായാലും താൻ സൃഷ്ടിയിൽ പെട്ടുകഴിഞ്ഞു, താൻ സ്വയം ജീവരൂപത്തിൽ ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമായി മാറി. ഇനി ഈ സൃഷ്ടി എന്തിനുപയോഗപ്പെടുത്തണം? സ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി. അത് താൻ ബോധപൂർവം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലും അതിനുവേണ്ടി തന്നെ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ എന്തിനു വേണ്ടിയാണോ ശ്രമിക്കുന്നത് അതെന്തിനു വേണ്ടിയാണെന്ന് സ്വയം അറിയാതിരിക്കുന്നതിനാണ് അവിവേകം, അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജീവനിൽ അജ്ഞാനം ഇരിക്കുന്നു എന്ന് പറയുന്നത്, അവനജ്ഞനാണെന്ന് പറയുന്നു. മറിച്ച് ആ ജീവൻ മനസ്സിലാക്കിയാണ് തന്റെ എല്ലാ ശ്രമങ്ങളും സ്വസ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ പറയും അവൻ വിവേകിയാണ്. ഈ വ്യത്യാസം എന്ന് പറയുന്നു. അതോ എന്ന കൃഷ്ണാത്മവസ്തു അവദ്യോതകാനി, കൃഷ്ണാത്മവസ്തു ആ പൂർണ്ണാത്മ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്നത് വസ്തു മാത്ര വിഷയമാണ്. ആ പരമാത്മാവസ്തു മാത്രമല്ല ഇത് ഗ്രഹിക്കുന്നത്, സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിന് വേർതിരിക്കാൻ കഴിയുന്നില്ല. ഹംസോ യഥ ക്ഷീരം യുവാമ്പ മിശ്രം എന്ന് പറയുന്നത് പാലും വെള്ളവും പോലെ ഇത് കലർന്നു നിൽക്കുന്നു. പരമാത്മാവസ്തുവും പ്രപഞ്ചവും ഇതിങ്ങനെ കലരാൻ പാടില്ല. ഇതിങ്ങനെ കലർന്നു നിൽക്കുന്നതൊരു നീതികേടാണ്, പക്ഷെ കലർന്നു നിൽക്കുന്നു. ഇതിങ്ങനെ കലർന്നു നിന്നിട്ടും ഇതിന് വേർതിരിക്കാൻ അവൻ ശ്രമിക്കുന്നു, അറിയാതെ അവൻ ശ്രമിക്കുകയാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തെ വേർതിരിക്കുന്നു. അതിനുവേണ്ടിയിട്ടാണ് അവന്റെ പ്രാണനക്രിയയും ജ്ഞാനക്രിയയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നടക്കുന്നില്ല. അത് നടക്കാതിരിക്കുന്നതിന് എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്താണ് അതിന്റെ പോരായ്മ? അവിടെ ആചാര്യനും ശാസ്ത്രവും ഇല്ലാത്തതുകൊണ്ട്. അതുകൂടി വന്നാൽ അത് നടക്കും. അതുകൊണ്ട് ഒന്നിനെ പറയുന്നത് എന്താണ്? സ്വാഭാവികം. മറ്റൊന്നിനെ പറയുന്നത് ശാസ്ത്രീയം. ആചാര്യൻ ശാസ്ത്രം എന്നെല്ലാം പറയുന്നത് ശാസ്ത്രീയ വ്യവഹാരം. കുറിച്ച് ഈ ജ്ഞാനക്രിയയും പ്രാണക്രിയയും ഇതിനാശ്രയിച്ച് ഇങ്ങനെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികം. ആ സ്വാഭാവികത്തിൽ നിന്ന് ജീവൻ ശാസ്ത്രീയത്തിലേക്ക് മാറുമ്പോൾ അവൻ കൃഷ്ണവിത്താകുന്നു, പൂർണ്ണത്തെയും അറിയുന്നവനായി തീരുന്നു. ഏവം ഹി അസ്വാത്മാ പ്രാണനാദിക്രിയയ തത്തത്ക്രിയാജനിത പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയമാണോ അവദ്യോത്യമാണോപി ഏവം ഹി അസ്വാത്മാ ഈ ആത്മാവ് പ്രാണനാദിക്രിയയ തത്തത്ക്രിയാജനിത പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയമാണോ. ഇതേ ആത്മാവ് തന്നെ ഏതൊരു ആത്മാവിനെ കുറിച്ചാണോ പറഞ്ഞത് തത് സൃഷ്ടവാ തദേവാന് പ്രാവശ്യം, അവൻ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആത്മാവ്, അവൻ ഈ പ്രാണനാദിക്രിയയോട്, പ്രാണനാദി എന്ന് പറഞ്ഞാൽ പ്രാണനക്രിയ, ഈ ശാരീരികമായ ധർമ്മ നിർവഹണം, അത് പ്രാണനക്രിയ. പിന്നെ ജ്ഞാനക്രിയ, ഈ പറയുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതെല്ലാം ഈ ക്രിയയിലൂടെ തത്തത് ക്രിയാജനിത പ്രാണനാദി പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയം. അവൻ ഈ ക്രിയകളിലൂടെ, ജ്ഞാനക്രിയയിലൂടെ, പ്രാണക്രിയയിലൂടെ അവൻ നാമരൂപാത്മകമായി സ്വയം തന്നെ തനിക്ക് പ്രകടമാകുന്നു. നാമരൂപാത്മകമായി പ്രകടമാകുക എന്ന് വെച്ചാൽ ഈ ശരീര അഭിമാനം വരുന്നു, മനസ്സിനോട് അഭിമാനം വരുന്നു. അപ്പോൾ എന്ത് പറയുന്നു? പറയുന്നു ഞാൻ ഇതാണ്, ഈ പിണ്ടത്തിൽ അഭിമാനം വരുന്നു. പിന്നീട് ഞാൻ എൻ്റെ കരണങ്ങളിൽ അഭിമാനം വരുന്നു. ചിലപ്പോൾ അവിടെ ഞാനെന്ന് വരുന്നു, ചിലപ്പോൾ അത് എൻ്റേതെന്ന് വരുന്നു. ബുദ്ധിവൃത്തിയിൽ അഭിമാനം വരുന്നു, പറയുന്നത് ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ പ്രപഞ്ചത്തെ അറിയുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ അറിയുന്നു. ഇത്തരത്തിലെല്ലാം വ്യാക്രിയമാണ് ജീവന്റെ വ്യാകരണം, ജീവന്റെ പ്രകടഭാവം. ജീവന്റെ ആ പ്രകടഭാവം എന്ന് പറയുന്നത് എന്താണ്? തന്നെ ഇങ്ങനെയൊക്കെ അറിയുന്ന തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി അറിയുക, താൻ ഈ പ്രപഞ്ചത്തെ അറിയുക, എന്നാണ് ജീവന്റെ വ്യാകരണം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ച അനുഭവം, പ്രപഞ്ചത്തോട് ബന്ധപ്പെടുത്തിയുള്ള തന്റെ അനുഭവം, ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെടാതെ തന്റെ അനുഭവം, തന്നെ താൻ എപ്പോഴും അറിയുന്നത് എന്റെ മുമ്പിൽ പുസ്തകമായിരിക്കുന്നു, പറയുന്നു ഞാനത് ആ പുസ്തകത്തെ അറിയുന്നു. പുസ്തകത്തെ അറിയുന്നതിലൂടെ താൻ തന്നെ അറിയുന്നു. ഇതാണ് ജീവന്റെ ആ വ്യാകരണം എന്ന് പറയുന്നത്, തന്നെ തന്നെ പ്രകടമാക്കുന്നു. പക്ഷെ തന്നെ പ്രകടമാക്കുന്നതിന് ഈ ഉപാധി ആശ്രയിക്കുന്നു, പുറമേ ഇരിക്കുന്ന ഉപാധി, ചിലപ്പോൾ ഉള്ളിലുള്ള ഉപാധി. ചിലപ്പോൾ പറയുന്നു ഞാൻ സുഖിയാണ്, മറിച്ച് പറയുന്നു ഞാൻ ദുഃഖിയാണ്, ഞാൻ ഭയമുള്ളവനാണ്, ക്രോധമുള്ളവനാണ്, അസൂയയുള്ളവനാണ്, നന്മയുള്ളവനാണ്, ധർമ്മമുള്ളവനാണ്, പുണ്യമുള്ളവനാണ്. ഇതെല്ലാം തന്നെ ആന്തരികമായ ഈ വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട്, ബാഹ്യമായ വിഷയത്തോട് താതാത്മ്യപ്പെട്ട് അറിയുന്നത് പോലെ ആന്തരികമായ വിഷയത്തോട് താതാത്മ്യപ്പെട്ട് അവിടെ എല്ലാം ചെയ്യുന്നു, തന്നെ വിശദമാക്കുകയാണ്, തന്നെ പ്രകടമാക്കുകയാണ്. ആരാണ് സുഖത്തെ അറിയുന്നത്? താൻ. ആരാണ് ദുഃഖത്തെ അറിയുന്നത്? താൻ. സ്വസ്വരൂപത്തെ തന്നെ അവിടെ പ്രകടമാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് തത്വക്രിയാജനിത പ്രണനാദി നാമ രൂപാഭ്യാം വ്യാക്രിയമാണോ അവദ്യോത്യമാണോപി. തന്നെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, തന്റെ നേരെ തന്നെ പ്രകാശം, ടോർച്ച് തന്റെ നേരെ തന്നെ അടിക്കുകയാണ് തന്നെ കാണാൻ. എന്നാലും ഇന്നത്തെ വസ്തു മാത്ര വിഷയമാണ് ഈ അറിയാൻ ശ്രമിക്കുന്നത്. എല്ലാ ഉപായങ്ങളിലൂടെയും തന്നെ തന്നെയാണ്. താനല്ലെങ്കിൽ പിന്നെ ഇവിടെ അറിയുന്നവനുണ്ടോ? ഇതിനെ അറിയുന്നവരാ? താൻ ഇതിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമായിരിക്കുന്ന താനാണ്. തന്നെക്കുറിച്ചുള്ള ആ അറിവിനെ നിഷേധിച്ചാൽ അതുപോലെ സുഷുപ്തി പോലെ അവിടെ തന്നെ അറിയുന്നില്ല, അന്യനെ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അറിവ് അറിവില്ലായ്മ എന്ന് പറയുന്ന ഈ ദ്വൈത തലത്തിനപ്പുറം പോയി അദ്വൈതമായ അവസ്ഥയെ പ്രാപിച്ചവിടെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ ദ്വൈത തലത്തിലിരുന്ന് അവദ്യോത്യ മനോവി ഇതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, തന്നെ പ്രകാശിപ്പിക്കുന്നു, വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു, ബാഹ്യമായ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു, ആന്തരികമായ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിലും തന്റെ അറിവ് ഇന്നത്തെ വസ്തുമാത്ര വിഷയം, വസ്തുമാത്ര വിഷയമാകുന്നില്ല, സ്വസ്വരൂപം മാത്ര വിഷയമാകുന്നില്ല. ഇതിനെല്ലാം നിരാകരിച്ചിട്ട്, ഇതിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞു ഇതിനോടുള്ള ഈ താതാത്മ്യത്തെ വിട്ടിട്ട് മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ അറിയുമ്പോൾ അതിനോട് താതാത്മ്യപ്പെടുകയാണ്. ആ വസ്തുവിനെയും തന്നെയും കൂടി വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ബോധതലത്തിലൊരു ബന്ധത്തെ സ്ഥാപിക്കുകയാണ്. അതാ ഞാനത് അറിയുന്നു, തന്നിൽ അത് പ്രകാശിക്കുകയാണ്, തന്നിനോട് തന്നോട് താൻ അതിനെ ബന്ധിക്കുകയാണ്. അതാണ് അതുകൊണ്ടാണല്ലോ തന്റെ അറിവിലത് നിൽക്കുന്നത്. ഇതുപോലെ ആന്തരികമായ വിഷയത്തിൽ സുഖം ദുഃഖം തുടങ്ങി അറിയുമ്പോഴും ബാഹ്യ വിഷയങ്ങളിലോട് വരുന്ന ബന്ധം എന്നതാണ് പറയുന്നത്. ആ സന്നികർഷം ബന്ധം അത് ആന്തരികമായ വിഷയങ്ങളിലും വരുന്നു, അവിടെയും സുഖം. അത് പ്രത്യക്ഷപ്പെട്ട തന്റെ എന്നതിനെ അറിയാതിരിക്കാൻ പറ്റത്തില്ല. മുമ്പിൽ പുസ്തകം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ താൻ കാണുന്നു എന്നൊരു ഭാവത്തെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് വന്നോ ഉടൻ തന്നെ താൻ അതിനെ കാണുന്നു, ശബ്ദം കേട്ടോ ഉടൻ താൻ അതിനെ കേൾക്കുന്നു. ഇത്തരത്തിലൊരു ബന്ധം അവിടെ സ്ഥാപിച്ചു പോകുന്നു. ഇതിനാണ് വേറൊരു ഭാഷയിൽ പറയുന്നത്, കൂടി സാങ്കേതികമായിട്ടൊക്കെ പറയും. ആ ബന്ധനത്തിൽ നിന്ന് തനിക്ക് മോചിക്കണമെങ്കിൽ എന്ത് വേണം? വസ്തുമാത്ര വിഷയമായി അറിവ് വരണം. അങ്ങനെ വരണമെങ്കിലും ഇതിനെ നിരാകരിക്കണം. അത് സാധിക്കുന്നില്ല. പറയുന്നു അവദ്യോത്യമാനോവി, ഈ അനുഭവങ്ങളിലൂടെയെല്ലാം അവൻ ആ ജീവൻ തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും ന കൃഷ്ണോധിഷ്ഠ, ആ പൂർണത അതനുഭവപ്പെടുന്നില്ല. അവദ്യോത്യമാനോപി എന്ന ഭാഷ്യത്തിൽ അപീലം നിർത്തി വ്യാഖ്യാനത്തിൽ അത് പൂരിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ന കൃഷ്ണോധിഷ്ഠ പറയുന്നു? ആ പൂർണത അനുഭവപ്പെടുന്നില്ല. ഇതാണ് നമ്മുടെ പരാതി. ആത്മാവ് ഇന്നതാണെന്ന് അറിയുന്നു, കേട്ടറിയുന്നു, പക്ഷെ അപൂർണത അനുഭവപ്പെടുന്നില്ല. ഈ താതാത്മ്യത്തെ ഛേദിക്കാൻ കഴിയുന്നില്ല. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വം, ആ ഛേദന സംഭവിക്കുന്നില്ല. വ്യാക്രിയമാണോ അവദ്യോത്യമാനോപി ന കൃഷ്ണോധിഷ്ഠ. അപ്പോ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷമുള്ള കാര്യമൊന്നുമല്ല എന്നാ പറയുന്നു. സ്വസ്വരൂപ പ്രകാശത്തിന് വേണ്ടിയുള്ള യത്നമാണ് ജീവൻ ഈ രണ്ടവസ്ഥയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത സ്വപ്നങ്ങളിൽ എപ്പോഴാണോ തന്റെ സ്വരൂപസ്ഥിതിയിൽ നിന്ന് തനിക്ക് മാറ്റം സംഭവിക്കുന്നത്, ആ മാറ്റം സംഭവിക്കുന്നത് ഈ ജാഗ്രത സ്വപ്നങ്ങൾ. അവിടെ അവൻ ശ്രമിക്കുന്നു ഈ സ്വരൂപ ബോധത്തിന് വേണ്ടി. അതിവിടെ സംഭവിക്കത്തുള്ളൂ, വേറെടുത്ത് സംഭവിക്കത്തില്ല. ഇതുവരെ ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സുഹൃത്തിയിൽ അത് സംഭവിക്കത്തില്ല, കാരണം അവിടെ ഈ ബുദ്ധിവൃത്തിയില്ല, ഉപകരണങ്ങളില്ല. ഇവിടെ അവൻ സമ്പാദിച്ചാണ് ഇതൊക്കെ ബുദ്ധിവൃത്തി എന്ന് പറഞ്ഞല്ലോ. അതിസൂക്ഷ്മമായ ശുദ്ധമായ സാത്വികമായ ആത്മപ്രതിബിംബത്തിന് ക്ഷമമായ ബുദ്ധിവൃത്തി അതിവിടെയുള്ളു. അതല്ല സാധാരണ. എന്താണ്, ഒരാൾ ഉറങ്ങുന്നു, ഉണർന്നിട്ട് അയാൾ പ്രവർത്തിക്കുന്നു, അത് ആത്മാവെന്നുള്ള നിലയ്ക്കല്ല, ജീവഭാവം. ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു, ഉണർന്നിട്ട് പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുമ്പോൾ അയാൾ പലതും പ്ലാൻ ചെയ്യുന്നു, എനിക്കില്ല എന്നൊക്കെ ചെയ്യുന്നു, വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും ഉണരുന്നു, തനെന്താണോ സങ്കല്പിച്ച അതെല്ലാം പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ബാഹ്യമായി ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ എന്താ സുഷുപ്തിയിൽ സാധിക്കുമില്ല, അവിടെ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആധ്യാത്മികമായും ഇവിടെ മറ്റൊന്നും ലക്ഷ്യമില്ല. ഉണർന്നിട്ട് ഉറങ്ങിയിട്ടുണരുന്നവനോട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് കർമ്മങ്ങൾ ഇവിടെ നിർവഹിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും. നമ്മൾ ഉണർന്നിരുന്ന എന്തൊക്കെ പദ്ധതികളാണ് ആലോചിക്കുന്നത്, എന്തൊക്കെ ചെയ്യാനാലും നൂറുകൂട്ടം കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. പരമാർത്ഥത്തിൽ എന്താണ്? ആ ജീവൻ, സുഷുപ്തനായിരുന്ന ജീവൻ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിർവഹിക്കാൻ. എന്താണ്? സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. ഉറങ്ങിയവനും ഉണർന്നാലേ പ്രവർത്തിക്കാൻ പറ്റൂ. അതുപോലെ ജീവനും ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നാലേ ഈ പ്രവൃത്തി നടക്കും. എന്താണ്? സ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. അതിനുള്ള കർണങ്ങൾ ഇവിടെയുള്ളൂ, ബുദ്ധിയും മറ്റിവിടെയുള്ളു. ആ ശ്രമം അവിടെ കടന്നുകൂടിയ ഒന്നിനെയാണ് അവിവേകം എന്ന് പറയുന്നത്. ഈ അവിവേകം വാസ്തവത്തിൽ അത് വിവേകത്തിന് വേണ്ടിയിട്ടാണ്. അവിവേകം അവിദ്യ വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിദ്യയാണ് വിദ്യയുടെ തുടക്കം. പക്ഷേ അവിദ്യ പ്രാപിക്കുന്നില്ല, അവിദ്യയിൽ തന്നെ മുഴുകിപ്പോകുന്നു. അവിവേകത്തിന് അടിമപ്പെട്ട ഇവിടെ ഇവിടെ വേറൊരിടത്ത് നമുക്കിതിന്റെ അനുഭവമില്ല. അനുഭവമില്ലാത്തടത്ത് അത് ഉണ്ടെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഇല്ലെന്നും പറയാൻ കഴിയത്തില്ല. ഇവിടെ നമുക്ക് ഉറപ്പിച്ചും പറയാം. എന്താണ്? ഈ ജാഗ്രതയിൽ ഇതിന്റെ അനുഭവമുണ്ട്. അതുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന വിദ്യയ്ക്ക് വേണ്ടി അവൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിലാണ് അവൻ ഇവിടെ ആ വിദ്യയെ പ്രാപിക്കുന്നത്. ആ വിദ്യ കൊണ്ടവൻ അവിവേകത്തെ നശിപ്പിക്കുന്നു. ഇവിടെ ഈ ജാഗ്രതയിൽ ആ ജീവന് ആ വിദ്യയിലൂടെ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. അതുവരെ അവന്റെ പ്രവൃത്തികൾ വാസ്തവത്തിൽ സ്വസ്വരൂപ പ്രകാശനത്തിന് വേണ്ടിയാണെങ്കിലും അത് സംഭവിക്കുന്നില്ല. അതാണ് അവദ്യോത്യമാനോപി. സദാ ആ ജീവൻ സ്വസ്വരൂപത്തെ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ സദാ അതിന്റെ പ്രകാശത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭൂമിയിൽ നിൽക്കുന്നവനതിനെ എതിരിട്ട് നോക്കാൻ പറ്റുന്നില്ല. നോക്കിയാൽ അവന്റെ കണ്ണ് പോകും. അവന്റെ കണ്ണിൽ ആ സൂര്യനെ കാണാൻ കഴിയത്തില്ല. അവന്റെ കണ്ണിൽ അന്ധകാരം വരും. സൂര്യനെ എതിരിട്ട് നോക്കിയാൽ അന്ധകാരമായി. അതുപോലെ ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് സ്വസ്വരൂപത്തെ നോക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വന്നു ചേരുന്ന എന്താണ്? അവിദ്യ, അന്ധകാരം. ന കൃഷ്ണോ ദുഷ്ട, അപൂർണത അനുഭവപ്പെടുന്നില്ല എന്ന. സ യോ അതോ അസ്മാത് പ്രാണനാദി ക്രിയാ സമുദായ ഏകൈകം പ്രാണം ചക്ഷുരിതിവ വിശിഷ്ടം അനുവസംഹൃത ഇതര വിശിഷ്ടക്രിയാത്മകം മനസ അയം ആത്മീത്യുപാസ്തേ ചിന്തയതി ന സ വേദ ന സ ജാനാദി ബ്രഹ്മകസ്മാത് അകൃഷ്ണോ അസമസ്തോ ഹി യസ്മാദേശ ആത്മാ അസ്മാത് പ്രാണനാദി സമുദായ അതപ്രവിഭക്തഃ ഏകൈകേന വിശേഷണേന വിശിഷ്ടഃ ഇതര ധർമാന്തര അനുപസംഹാരാത് ഭവതി യവതയം ഏവം വേദ പശ്യാമി ശൃണോ വിസ്പൃശാമീതി വാ സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ താവത് അഞ്ജസ കൃഷ്ണമാത്മാനം ന വേദ. അത് തന്നെ വിശദീകരിക്കുകയാണ്. ഇപ്പോ തന്നെ അറിയാനുള്ള ഈ ശ്രമം, ജീവന്റെ ശ്രമം, അതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. മറ്റൊന്നിന് വേണ്ടി ജീവൻ ശ്രമിക്കുന്നില്ല. വാസ്തവത്തിൽ മറ്റെന്തിനോ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു നമ്മൾ ധരിക്കുകയാണ്. ഈ ജീവന് അത് അവിവേകം, അതവിടെ ഉണ്ടല്ലോ. അത് ഇതിനിടയ്ക്ക് കടന്നുകൂടിയതാണ്. ഈ പ്രവൃത്തിയിൽ അഞ്ജസ കൃഷ്ണമാത്മാന നവേദ. കൃഷ്ണാത്മാ, അപൂർണാത്മാ, തന്റെ വാസ്തവ സ്വരൂപം, ഇതിനോടൊന്നും താതാത്മ്യപ്പെടാതെയുള്ള ഈ സ്വരൂപം, ഈ സ്വദുഃഖാദി അനുഭവങ്ങൾക്ക് അതീതമായ സ്വരൂപം, ഈ പ്രാണക്രിയ ജ്ഞാനക്രിയ ഇതിനെല്ലാം അതീതമായിരിക്കുന്ന സ്വരൂപം അതറിയുന്നില്ല. എന്തുകൊണ്ട്? സയോതു അസ്മാത് പ്രാണനാദി ക്രിയാസമുദായ ഏകൈകം. അവന് ആ കൃഷ്ണബോധം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അവൻ ഈ പരിച്ഛിന്ന ബോധത്തിലിരിക്കുന്നു. ഏകൈകം പ്രാണം ചക്ഷുരിതിവ വിശിഷ്ടം മനസ്സംഹൃതം. അവന് ഈ ഓരോന്നിനോടുള്ള പിടി വിടാൻ പറ്റുന്നില്ല. ഞാൻ ശ്രോതാവാണ്, അങ്ങനെ ആയിപ്പോകുന്നു. താൻ മന്ദാവാണ്, മനനം ചെയ്യുന്നവനാണ്. ഞാൻ പ്രാണനക്രിയ ശ്വാസോച്ഛ്വാസ വ്യവഹാരം ചെയ്യുന്നവനാണ്. ഞാൻ വിശപ്പുള്ളവനാണ്, ദാഹമുള്ളവനാണ്, വികാരങ്ങളുള്ളവനാണ്, കാമമുള്ളവനാണ്, ക്രോധമുള്ളവനാണ്. ഇത്തരത്തിൽ അവൻ പരസ്പര ഭിന്നങ്ങളായിരിക്കുന്ന ഏകൈക ബോധത്തിൽ നിൽക്കുന്നു. ഈ ബോധങ്ങളെല്ലാം എവിടെയാ ചെന്നെത്തിച്ചേരുന്നത്? ഈ ബോധങ്ങളെല്ലാം കാമത്തെയോ ക്രോധത്തെയോ അല്ല ബോധിപ്പിക്കുന്നു. എല്ലാ ബോധവും ബോധിപ്പിക്കുന്നത് തന്നെയാണ്. താൻ കാമമുള്ളവനാണ്, അടുത്ത നിമിഷം താൻ ക്രോധമുള്ളവനായി മാറി. അവിടെ കാമമുണ്ടോ? ഇല്ല. കാമം പോയപ്പോൾ ക്രോധം വന്നു, ക്രോധം പോയപ്പോൾ കാമം വന്നു. പക്ഷെ ഇവിടെ രണ്ടിടത്തും എന്തിനെ ബോധിപ്പിക്കുന്നു? തന്നെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇതിന്റെ താല്പര്യം ആ വിഷയങ്ങളെ ബോധിപ്പിക്കുകയല്ല, അങ്ങനെയാണെങ്കിൽ ആ വിഷയം മാറാതെ തന്നെ വിഷയങ്ങൾ മാറിപ്പോകുന്നു. അപ്പോൾ അതിനെ ബോധിപ്പിക്കുകയല്ല താല്പര്യം, പരിച്ഛിന്നങ്ങളും പരസ്പര വിരുദ്ധങ്ങളുമായിരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ വിഷയങ്ങളെ ബോധിപ്പിക്കുക അതിന്റെ ജോലിയല്ല. പക്ഷെ അവിടെ എല്ലായിടവും അത് ബോധിപ്പിക്കുന്ന എന്താണ്? തന്നെയാണ്, തന്നെ കുറിച്ചാ പറയും. ഞാൻ മനനം ചെയ്യുന്നു, അതിന് സ്വരൂപമൊന്നും പറയും. താൻ ശ്രമിക്കുന്നു, താൻ കാണുന്നു. അവിടെ എന്തു ചെയ്യുന്നു? തന്നെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും, സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ജീവൻ വെറുതെ ഈ അവിവേകം കൊണ്ട് ഒരാവശ്യമില്ലാതെ തന്നെയും ആ വിഷയവുമായിട്ടൊരു ബന്ധത്തെ അങ്ങ് സൃഷ്ടിച്ചു വയ്ക്കുന്നു. തന്നെ കാമത്തോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ ക്രോധത്തോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ രൂപരസഗന്ധ സ്പർശങ്ങളോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ ഈ പ്രാണനക്രിയകളോട് ക്ഷുത് വിപാസ ഓരോന്നിനോടും തന്നെ ബന്ധിപ്പിക്കുന്നു. നമ്മൾ പറയുന്നു ഏകൈകം ഓരോന്നിനോടും ആ ബന്ധത്തെ ഉണ്ടാക്കുന്നു. ചക്ഷുരിതിവ വിശിഷ്ടം അനുപസമൃത ഇതരേതര വിശിഷ്ട ക്രിയാത്മകം. ഒരു സമയം പ്രാണമാണ് രൂപത്തിലാണെങ്കിൽ പ്രാണ, ഒരു സമയം ജ്ഞാനം, ഇതര ആ കൃഷ്ണതയെ ഗ്രഹിക്കാതെ ഇവരുടെ എല്ലാത്തിലൂടെയും ബോധിപ്പിക്കുന്ന തന്നെ ഗ്രഹിക്കാതെ, തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാതെ ഇതര വിശിഷ്ട ക്രിയാത്മകം മനസ്സായും ആത്മീയത്യുപാസ്തയെ ചിന്തയതി. അവൻ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു അയം ആത്മാ, എന്താണ് ഈ ക്രോധമുള്ളവനാണ് ഞാൻ, കാമമുള്ളവനാണ് ഞാൻ, അങ്ങനെയല്ല ചിന്തിക്കുന്നത്, സുഖമുള്ളവനാണ് ഞാൻ, ദുഃഖമുള്ളവനാണ് ഞാൻ, ഈ ഓരോന്നിനുള്ളത് ഏതൊന്നാണോ തന്റെ മുമ്പിൽ വന്നത് ഇതെല്ലാം തനിക്ക് മുമ്പിൽ വരുന്നതാണ്, താനല്ല. പക്ഷെ തനിക്ക് മുമ്പ് വന്നതിനോടൊരു ബന്ധത്തിലുണ്ടാകും. കണ്ണിന് മുമ്പ് വന്ന മനോഹരമായ രൂപത്തെ കണ്ടിട്ട് ആസ്വദിക്കുന്നു, ഭീകരമായ രൂപത്തെ കണ്ടിട്ട് ഭയക്കുന്നു. ഇതുപോലെ തന്റെ മനസ്സിൽ വരുന്ന കാമക്രോധാദികൾ സുഖദുഃഖാദി ഓരോന്നിനോട് താതാമ്യപ്പെട്ടിട്ട് അയം ആത്മാ ഞാൻ ഇത് കാണുന്നവനാണ്. അപ്പൊ തന്നെ എങ്ങനെ അറിയും? കാണുന്നവനായി, അനുഭവിക്കുന്നവനായി, പ്രവർത്തിക്കുന്നവനായി, കേൾക്കുന്നവനായി ചിന്തയതേ. അതുകൊണ്ട് നസവേദ സ്വസ്വരൂപത്തെ അവൻ അറിയുന്നില്ല. നസജ്ഞാനാദി ബ്രഹ്മ തന്റെ സ്വരൂപത്തെ, ഇതിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന തന്റെ വാസ്തവ സ്വരൂപത്തെ അറിയുന്നില്ല. കസ്മാൻ, എന്തുകൊണ്ട്? അകൃഷ്ണ അസമസ്തോഹി അസ്മാദേശ ആത്മാ അസ്മാത് പ്രാണനാദി സമുദായ. ഇവിടെ ഇവൻ ആ ദർശനം, അവന്റെ അനുഭവം അപൂർണമായി പോകുന്നു. അതാ കാരണം. അപൂർണതയ്ക്ക് എന്താ കാരണം? ഇതിനെല്ലാത്തിലും അനുസ്യൂതമായിരിക്കുന്ന തന്നെ ഈ പ്രാണക്രിയകളിലും ദർശന വ്യാപാരങ്ങളിലുമെല്ലാം അനുസ്യൂതമായിരിക്കുന്ന തന്നെ എല്ലാത്തിനെയും കൊണ്ടുവന്ന് ബന്ധിപ്പിച്ച് ഇവിടെ തന്നിലാണ്. പക്ഷെ ആ തന്നെ അവൻ ഓരോന്നിനോടും വെവ്വേറെ കൂട്ടിച്ചേർക്കുന്നു, സുഖത്തോട്, ദുഃഖത്തോട്, രാഗത്തോട്, ദേഷ്യത്തോട് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, ഞാൻ രാഗിയാണ്, ഞാൻ ദേഷ്യയാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. ഇതെങ്ങനെ പൂർണ്ണമാകും? വാസ്തവത്തിൽ തന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതല്ലേ ഇത്? ശാസ്ത്രം പറയുന്ന എന്താണ്? ശാസ്ത്രം നിങ്ങളോട് ഒരു പുതിയ കാര്യം പറഞ്ഞു തരികയാണ്, പുതിയൊരു വിഷയത്തെ പഠിപ്പിക്കുകയാണ്. അല്ല, തന്റെ ഉള്ളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തന്റെ അകൃഷ്ണ ബോധം ഇന്നതാണെന്ന് വിവേചിക്കാൻ പറയുകയാണ്. അതാണ് ഇതിനെ വിവേകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൃഷ്ണബോധം, ഇത് അവിവേകം കൊണ്ടാണ് ഇങ്ങനെ തന്നെ ഓരോന്നിനോടും ബന്ധിപ്പിച്ചുകൊണ്ട് താൻ ഓരോന്നോരോന്നായിട്ടിരിക്കുക, സുഖിയായി ദുഃഖിയായി മറ്റുമിരിക്കുന്നു. ഇത് അവിവേകം കൊണ്ടാണ്. അതുകൊണ്ട് താൻ അകൃഷ്ണനായിരിക്കുന്നു, അപൂർണനായിരിക്കുന്നു, അസമസ്തനായിരിക്കുന്നു. യസ്മാദേശ അസ്മാത് പ്രാണനാദി സമുദായ. ഇതുകൊണ്ട് ഈ മനസ്സിന്റെ ഈ വ്യാപാരങ്ങൾ കൊണ്ട്, പ്രാണന്റെ വ്യാപാരം കൊണ്ട് അതഹ പ്രവിഭക്ത ഏകൈകേന വിശേഷണേന വിശിഷ്ട. അതാണ് ഓരോരോ വിശേഷണങ്ങൾ കൊണ്ട് വിശിഷ്ടനായി കാണുന്നവനായി, കേൾക്കുന്നവനായി, അതാണ് ഓരോരോ വിശേഷണം. ഇതെല്ലാം തനിക്ക് കൊടുക്കുന്ന വിശേഷണങ്ങളാണ്. നീ ആര്? ഞാനിപ്പോൾ കാണുന്നവനാണ്. നീ ആരാണ്? ഞാനിപ്പോൾ കേൾക്കുന്നവനാണ് എന്നിങ്ങനെ. ഇതെല്ലാം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? തൻ്റെ തന്നെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള തൻ്റെ യത്നം. അതാണ് ഇങ്ങനെ മാറിപ്പോകുന്നത് അവിവേകം കൊണ്ട്. പറഞ്ഞല്ലേ.

മറിച്ചായി പോകുന്നു. പ്രവിഭക്ത ഓരോന്നും വേറെ വേറെ ആകുന്നു. കാണുന്നവൻ വേറെ, കേൾക്കുന്നവൻ വേറെ, ഏകൈകേന വിശേഷണേന വിശിഷ്ട. അപ്പോൾ പറയുന്നു, ഞാൻ കാണുന്നവൻ, ഞാൻ കേൾക്കുന്നവൻ, അതെന്റെ ആന്തരികമായ അനുഭവമാണെന്ന് വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാക്കും. അതിനുവേണ്ടി ശ്രുതി പറയുന്നു. അവിടെ ഉള്ളത് തന്നെ വിവേകത്തിലൂടെ അതിനെ കണ്ടെത്തിയാൽ ഇതര ധർമ്മ അനന്തര അനുപസംഹാര എന്നാണ്. ഒന്നും മറ്റൊന്നിനോട് ചേരാതെ, പരസ്പരം കൂടിച്ചേരാതെ, അകൃഷ്ണതയിൽ പൂർണ്ണത്തിൽ വരുന്ന അപൂർണത, ഈ കൂടിച്ചേരാതിരിക്കുക എന്താണ്? താൻ പൂർണ്ണനാണ്. താൻ കാണലിനും കേൾക്കലിനും എല്ലാത്തിനും പൂർണ്ണമായിരിക്കും. എല്ലാത്തിനോട് സഹകരിക്കുന്നവനാണ്. പക്ഷെ അതിൽ സഹകരിക്കാതിരിക്കുന്ന എന്താണ്? ഞാൻ കാണുന്നവനായിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നവനല്ല, കേൾക്കുന്നവനായിരിക്കുമ്പോൾ മണക്കുന്നവനല്ല, രുചിക്കുന്നവനല്ല. അതുകൂടെ പറയുന്നത് ഇതര ധർമാന്തര അനുപസംഹാര, മറ്റു ധർമ്മങ്ങളോട് കൂടി ചേരാതെ ഓരോന്നും വേറെ വേറെയായി. ഇതിന് നമ്മൾ പറയുന്നത് ദ്വൈതബോധം എന്ന് പറയുന്നു. ഭഗവതി യവദയം ഏവം വേദ പശ്യാമി ശൃണോമി സ്പൃശാമി ദിവ സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ തവതഞ്ജസ കൃഷ്ണമാത്മാനന്ന വേദ. എത്ര കാലം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, എത്ര കാലം അവൻ ആ ജീവൻ തന്നെ ഇത്തരത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ ലക്ഷ്യം അതല്ല, തന്റെ കൃഷ്ണബോധത്തിന് വേണ്ടിയിട്ടാണ് അവന്റെ ഈ പ്രവൃത്തി തന്നെ പ്രകാശിപ്പിക്കുന്നത്. പക്ഷെ യാവതായും ഏവം വേദ, എത്ര കാലം അവനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമോ? അനന്തകാലം. എങ്ങനെ? പശ്യാമി എന്ന് വെച്ചാൽ അഹം പശ്യാമി, ഞാനിതാ കാണുന്നവനാണ്. ശൃണോമി, ഞാനിതാ കേൾക്കുന്നവനാണ്. സ്പർശാമി, ഞാനിതാ സ്പർശിക്കുന്നവനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം ഇങ്ങനെ തന്റെ സ്വരൂപത്തിനോട് ഇതിനെല്ലാം ബന്ധപ്പെടുത്തി സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ, ആ കൃഷ്ണബോധത്തിൽ എന്തിനിങ്ങനെ ഒരു ബോധം ഉണ്ടായി? ഇതുണ്ടായേ തീരും എന്നാണ് പറയുന്നത്. ഉണ്ടായേ തീരും എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നിർബന്ധമായി സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ അറിയാതിരുന്നാൽ പോരെ പോരെ, കഴിയത്തില്ല. ഒന്നില് ആ തീരൂ അല്ലെങ്കിൽ നിർബന്ധം വരുന്ന എപ്പോഴാണോ, അതതിന്റെ സ്വഭാവമായി മാറുമ്പോഴാണ്. അഗ്നിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റും, അതിന് ചൂടായിരുന്നേ പറ്റൂ, അത് നിർബന്ധമാണ്. പ്രകാശിക്കുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അതിന് സ്വഭാവം എന്ന് പറയും, അഗ്നിയുടെ സ്വഭാവം പ്രകാശിക്കുക എന്നുള്ളതാണ്. പ്രകാശിക്കുക, പ്രകാശിപ്പിക്കുക, ഇരട്ടിനെ മാറ്റുക, അന്ധകാരത്തിലിരിക്കുന്ന വസ്തുക്കളെ പ്രകാശിപ്പിക്കുക, അല്ലെങ്കിൽ അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുക, അതതിന്റെ സ്വഭാവമാണ്. അതുപോലെ ഇതിന്റെ സ്വഭാവമാണിത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ബോധസ്ഫുരണം അതിന്റെ സ്വഭാവമാണ്, തന്റെ സ്വഭാവമാണ്, തന്റെ സ്വരൂപമാണ്, അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷേ അഗ്നി പ്രകാശിക്കുമ്പോൾ അതിന് ഇന്നതിനെ പ്രകാശിപ്പിക്കാവുന്ന നിയമമില്ല. അതിനു മുമ്പിൽ എന്ത് വന്നാലും അത് പ്രകാശിപ്പിക്കും. അത് ദഹിപ്പിക്കുമ്പോൾ ഇന്നതെ ദഹിപ്പിക്കാവുന്നല്ല, അതിനു മുമ്പിൽ എന്ത് വന്നാലും അത് ദഹിപ്പിക്കാൻ ശ്രമിക്കും. അതും അതിന്റെ സ്വഭാവം. അതുപോലെ സ്വഭാവ പ്രവൃത്തി വിശിഷ്ടമായിരിക്കുന്നു ഇത്. ഇതിന്റെ സ്വഭാവം എന്താണ്? പ്രകാശിപ്പിക്കുക, സ്ഫുരിക്കുക, ബോധരൂപത്തിൽ സദാ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുക, അത് അതിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം അങ്ങനെ സ്ഫുരിക്കുക എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവമായതുകൊണ്ട് ഇത് ഇങ്ങനെയെല്ലാം സ്ഫുരിക്കുന്നു. എങ്ങനെ? പശ്യാമി, ശൃണോമി, സ്പൃശാമി എന്ന് പറഞ്ഞത് പലതരത്തിൽ ഇതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതതിന്റെ സ്വഭാവം തന്നെ. സ്വഭാവത്തിന് എന്താ ഗുണം ഉണ്ടല്ലോ? പ്രകാശിക്കുന്നതിന് ഗുണമില്ലേ? അഗ്നി ദഹിപ്പിക്കുന്നതിന് ഗുണമില്ലേ? ഉണ്ട്, നമുക്ക് അനുഭവമാണ്. അതുപോലെ ഇത് പ്രകാശിക്കുന്നതിനും ഗുണമുണ്ട്, ഇങ്ങനെ പ്രകാശിക്കുന്നതിന്. പശ്യാമി, ശൃണോമി, സ്പൃശാമി, ഇങ്ങനെ പ്രകാശിക്കുന്നതിന്റെ ഗുണം എന്താണ്? ഈ പ്രകാശത്തെ അവലംബിച്ചിട്ടാണ്, ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്വസ്വരൂപം പ്രകാശിക്കുന്നത്. ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് ഈ സ്വഭാവ പ്രവൃത്തി എന്ന് പറയുന്ന ഈ പ്രകാശം, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ആ

0: ബോധം, പൂർണ്ണബോധം, അതിന് തടസ്സമായിരിക്കുന്നത് എന്തോ അതൊക്കെ മാറ്റും. അവിദ്യ, അജ്ഞാനം, അല്ലെങ്കിൽ അതിന്റെ കാര്യമായി വരുന്ന അഹന്ത തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിരാകരിക്കുന്നത് ഈ സ്വഭാവ പ്രവൃത്തി ആശ്രയിച്ചിട്ടാണ്. ചുരുക്കം എന്താണ്? ഈ സംസാരം അല്ലെങ്കിൽ ഈ ബന്ധനം താനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ജീവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിഷ്പ്രയോജനമല്ല, നിഷ്ഫലമല്ല. ഇതെല്ലാം എന്തിനു വേണ്ടി? ഇതെല്ലാം മോക്ഷത്തിന് വേണ്ടി. അതാണ്, അതുകൊണ്ട് ബന്ധനത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. സ്ഥൂലമായ ഭാഷയിപ്പാണ്. സംസാരത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, കാരണം അത് സ്വഭാവ പ്രവൃത്തിയാണ്. ഇതിൻ്റെ ഇതുണ്ടായാലേ മോക്ഷസാധ്യമാവും, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയത്തില്ല. സ്വരൂപബോധം ഉണ്ടാവണമെങ്കിൽ ഈ സ്വഭാവ പ്രവൃത്തി, ആകൃഷ്ണ ബോധം ഉണ്ടാവണം. അതിനാണല്ലോ സാധാരണ പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത്, കസ്തൂരിമാന്റെ ഉദാഹരണം പറയും. കസ്തൂരിമാൻ അതിന്റെ ആ ഗന്ധത്തെ അറിയുന്നു, അറിയുന്നുകൊണ്ടാണ് അത് അന്വേഷിക്കുന്നത്, അറിയാതെ അന്വേഷിക്കാൻ പറ്റും. അതുപോലെ ഈ സ്വരൂപബോധത്തെ, മുക്തിയെ, ആ മുക്തിയെ, ബന്ധ വിമുക്തിയെ അറിഞ്ഞിട്ടാണ് അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. ആ അറിവ് നമ്മൾ പറയുന്നത് ആകർഷണമാണ്, അപൂർണമാണ്. അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ആ പ്രവൃത്തിയിൽ ഈ അവരുടെ അനുഭവമാണിത്. പശ്യാമി, ശുണോമി, സ്പൃശാമീതി സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ തവത് അഞ്ചസ കൃഷ്ണം ആത്മാനം എന്ന വേദ. അങ്ങനെ ഈ സ്വഭാവ പ്രവൃത്തിയിൽ ഇങ്ങനെ പോകുമ്പോൾ ജീവൻ ഇങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിൽ ഇങ്ങനെ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നുവെച്ചാൽ ശാസ്ത്രം, ഗുരു, ഇതിന്റെ ഒന്നും സഹായം കൂടാതെ കൃഷ്ണ ആത്മാനം നവേദ സ്വസ്വരൂപത്തെ പൂർണ്ണമായി അറിയുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എല്ലാം സഹായത്തോടുകൂടി തൻ്റെ പൂർണ്ണതയെ ഗ്രഹിക്കുന്നു. അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ ഇരുന്നിട്ട് ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് കൃഷ്ണ ആത്മാനം വേദ എന്നാവും, ഈ തന്റെ പൂർണ്ണതയെ ഗ്രഹിക്കുന്നു. കഥം പുനഃപശ്യൻ വേദ എങ്ങനെ, അതിന്റെ ഉപായങ്ങളെ കുറിച്ചാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Satya Kurola Sandhara Jagava Lanyarukamade Sambhaktarave Bhata Sambhaktare Nivatmai Prada Prajamayade ഹൈന്ദ്രാവേഷ്ണവേകാദശകപാലം

0: ചമേതുല്യം യജതാം ലിംഗമുത്തമം തസ്മാലിംഗം പരം പൂജ്യം ഭേരാദതി മുമുക്ഷുഭിഃ ലിംഗമോംകാര മന്ത്രേണ ഭേരം പഞ്ചാക്ഷരേണ തു സ്വയമേവ ഹി സദ്രവ്യൈഃ പ്രതിഷ്ഠാപ്യം വരൈരപി പൂജയേത് ഉപചാരൈശ്ച തന്മത്പദം സുലഭം ഭവേത് ഇതി ശാസ്യത ഭാസിഷ്യൌ തത്രൈവാന്തർഹിത ശിവഃ ഓം ഇതി ശ്രീ ശിവമഹാപുരാണേ പ്രഥമായാം വിദ്യേശ്വര സംഹിതായാം ദശമോധ്യായഃ ഓം.
1: Om Namah Shivaya. You're listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

0: പുണ്യം യാവത് ഏതുവരെയുണ്ടോ അതുവരെ ഉഷിത്വ അവിടെ വസിച്ചിട്ട്, പുണ്യം ഏതുവരെയുണ്ടോ അതുവരെ അവിടെ വസിച്ചിട്ട് പിന്നീട് തിരിച്ചു വരുന്നു. ഇത്യസ്മാത് എന്നുള്ള ഈ ശ്രുതിവാക്യത്തിൽ നിന്നും മനസ്സിലാക്കാം. തഥാ മനുഷ്യാദിഷു നാരക സ്ഥാവരാന്തേഷു സുഖലവഹ ചോദനാലക്ഷണ ധർമ്മ സാധ്യ ഏവേരി ഗമ്യതേ താരതമ്യേന വർത്തമാന. ഇത് ജീവന്മാർ, അനേക യോനികളിൽ ജീവന്മാരുണ്ട്. അതിനോട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യാദിഷു നാരക സ്ഥാവരാന്തേഷു, മനുഷ്യൻ തുടങ്ങി നാരകം നരകജീവികൾ, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ചും അവിടെ ഉള്ള ജീവനെക്കുറിച്ചൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. പല നരകങ്ങളെക്കുറിച്ച് 14 ലോകങ്ങളിൽ 7 ലോകങ്ങളിൽ താഴോട്ട് നരക ലോകങ്ങളും ഉണ്ടെന്നാണ്. അതലം, വിതലം, സുതലം, രസാതലം, കലാതലം, പാതാളം, ഇങ്ങനെയൊക്കെ താഴോട്ട് ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഉപരി ലോകങ്ങൾ ഭൂർഭുവസ്വ മഹാജനതപ സത്യ, ഇങ്ങനെ മേലോട്ടിന് ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകങ്ങളിൽ എന്താണ് മനുഷ്യരെ, അത് മനുഷ്യലോകത്തിൽ ജീവിക്കുന്നവർ, ഭൂർലോകത്തിൽ ജീവിക്കുന്നവരെല്ലാം മനുഷ്യർ. നാരകം നരകലോകത്ത് ജീവിക്കുന്നവർ, സ്ഥാവരങ്ങൾ, ഈ ഭൂലോകത്തിൽ തന്നെയുള്ള വൃക്ഷങ്ങളും മറ്റ് സ്ഥാവരങ്ങളാണ്, ഇതെല്ലാം ജീവന്മാരാണ്. മനുഷ്യാദിഷു നാരക സ്ഥാവരാന്തേഷു, പുല്ല് വൃക്ഷങ്ങൾ ഇതെല്ലാം സ്ഥാവരങ്ങളാണ്. ഇവിടെയെല്ലാം എന്താണ് സുഖലഭ, ഇവിടെയൊക്കെ സുഖലേശം അനുഭവിക്കുന്നു. എല്ലായിടത്തും ഉണ്ട് സുഖലേശം, മനുഷ്യനും മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ലതകൾക്കും എല്ലാം സുഖലേശം അനുഭവിക്കുന്നുണ്ട്. അതെന്താണ് സാധ്യമാണ്, അതുകൊണ്ട് കിട്ടുന്നതാണ് നേടുന്നതാണെന്നാണ്. അപ്പൊ വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും ആർജിക്കുന്ന പുണ്യങ്ങളുടെ ഫലമാണ് ഈ സുഖം. ഏത് ലോകത്തിൽ ഏത് ജീവൻ അനുഭവിക്കുന്നതായാലും ആ സുഖം എന്നാണ്. ദേവേദി ഗമ്യതേ, ഇതെന്താണ് താരതമ്യേന വർത്തമാന. സുഖം എന്ന് പറയുന്നത് എന്താണ്, താരതമ്യമായി കാണപ്പെടുന്നു, ഏറ്റക്കുറച്ചിലൂടെ കാണപ്പെടുന്നു എന്നാണ്. ചിലർക്ക് കൂടുതൽ സുഖം, ചിലർക്ക് കുറച്ച് സുഖം, ഇതൊന്നും മുഖ്യമല്ല. ഇത് അധോലോകങ്ങളെ കുറിച്ച് പറഞ്ഞു, അതായത് താഴോട്ടുള്ള ലോകം. നമ്മൾ സാധാരണ പറയുന്ന അധോലോകമല്ല, ഇവിടെ പറയുന്നത് നരകം പോലെയുള്ള ലോകങ്ങളാണ്. തഥാ ഊർധ്വ ഗതേഷു അധോ ഗതേഷു ച ദേഹവസ്തു ദുഃഖ താരതമ്യ ദർശനാ തദ്ഹേതോ അധർമ്മസ്യ പ്രതിഷേധ ചോദനാ ലക്ഷണസ്യ തദനുഷ്ഠായിനാം ച താരതമ്യം ഗമ്യതെ. തഥാ ഊർധ്വ ഗതേഷു അധോ ഗതേഷു ച ദേഹവസ്തു, മേലോട്ടുള്ള ലോകങ്ങളിലുള്ള ജീവികളായാലും താഴോട്ടുള്ള ലോകങ്ങളിലുള്ള ജീവികളായാലും, മേലോട്ടുള്ള ലോകം എന്ന് പറയുമ്പോൾ ഭുവ സ്വഹ ജനതപ എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന ലോകങ്ങൾ, ഇവിടെ താഴോട്ടെന്ന് പറയുമ്പോൾ രസാതലം, തലാതലം, പാതാളം, ഇങ്ങനെ പറഞ്ഞു പോകുന്ന ലോകങ്ങൾ. അതാണ് ഊർധ്വഗതേഷു അധോഗതേഷു ച, ഈ ലോകങ്ങളിലുള്ള ദേഹവസ്തു ദേഹധാരികൾ ജീവന്മാർ, അവരിൽ ദുഃഖ താരതമ്യ ദർശന ദുഃഖത്തിന്റെ ഏറ്റക്കുറച്ചിൽ കാണുന്നുണ്ട്. ദേവന്മാർക്കും ദുഃഖമുണ്ട്, അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവർക്കും ദുഃഖമുണ്ട്. തദ്ഹേതോ അധർമ്മസ്യ, അപ്പൊ അവൻ അവിടെ നിന്നുണ്ട്, അതിന് കാരണമായ അധർമ്മം ഉണ്ട്. യാഗം ചെയ്യുന്നു, വലിയ വലിയ യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വരും, പക്ഷെ യാഗത്തിനും കുറെ ഹിംസ വരും, അറിഞ്ഞു അറിയാതെയോ കുറെ പ്രാണിപീഡ അതിനും ഉണ്ടാവും, അറിഞ്ഞുകൊണ്ട് ഹിംസിക്കും, അതിന്റെ ഫലമായി ദേവന്മാർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. പക്ഷെ അത് മനുഷ്യനെ അപേക്ഷിച്ച് അവിടെ അനുഭവിക്കുന്ന ആനന്ദം സുഖം വളരെ കൂടുതലാണ്, ദുഃഖം ലേശവും, എന്നാലും അവിടെ ദുഃഖമുണ്ട്. അതിന് കാരണം എന്താണ്, അധർമ്മമാണ്. അതങ്ങനെ പിന്നെ താഴോട്ടോ നരകത്തിലും മറ്റുള്ളവർക്കോ പ്രതിഷേധ ചോദനാ ലക്ഷണസ്യ, അവിടെ എന്താണ് നിഷിദ്ധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു, നരകത്തിൽ പോകും എന്നാണ്. പ്രാണികളെ കൊല്ലരുത്, മാ ഹിംസ്യാ സർവഭൂതാനി, കൊല്ലരുതെന്ന് വേദം തിരിച്ചിരിക്കുകയാണ്. കൊല്ലുകയാണെങ്കിൽ അവന് നരകം ഫലമായിട്ട് വരും. സുരാംന പിബേത്, മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, കുടിച്ചു കഴിഞ്ഞാൽ നരകം ഫലമാണ്. കളഞ്ചംന പക്ഷേ, ഉള്ളി പോലെയുള്ള നിഷിദ്ധമായ വസ്തുക്കൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു, ഭക്ഷിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോവും മരിച്ചതിന് ശേഷം പറഞ്ഞിരിക്കുന്നു. ആനന്ദിച്ചിരിക്കുന്നു, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ നിഷിദ്ധം, വേദത്തിൽ നിഷേധിച്ചിരിക്കുന്ന ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന പറയും. അതിന് പിന്നെ യാതൊരു അതിന് അപ്പീലൊന്നുമില്ല, നിഷേധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നരകം തന്നെ ഫലം. വേദം സ്വതപ്രമാണമാണ്, അത് നിഷേധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നരകഫലം ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു അധർമ്മസ്യ പ്രതിഷേധ ചോദനാ ലക്ഷണസ്യ, പ്രതിഷേധ വിധി അതാണ് അതിന് പ്രമാണം, നരകഫലം ഉണ്ടാകുമെന്നുള്ളതിന്. തത് അനുഷ്ഠായിനാം ച, ഇത് അനുഷ്ഠിക്കുന്നവരിലും താരതമ്യമുണ്ട്, ചിലർ പൂർണ്ണമായും അധർമ്മികളായിരിക്കും. അധർമ്മം അനുഷ്ഠിക്കുന്നവരിലും ഏറ്റക്കുറച്ചിലുണ്ട്, ചിലർ പൂർണ്ണമായ അധർമ്മമേ അനുഷ്ഠിക്കത്തുള്ളൂ, ചിലർ അങ്ങനെയല്ല, ധർമ്മവും അധർമ്മവും അനുഷ്ഠിക്കും, ചിലർ ധർമ്മം കൂടുതലും അധർമ്മം കുറവുമായിരിക്കും, വിഹിതമായ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യും, അല്പം നിഷിദ്ധ കർമ്മവും ചെയ്യും, അതിന് താരതമ്യമുണ്ട്. താരതമ്യം, ആ താരതമ്യം അനുസരിച്ച് അവർക്ക് ഫലവും ഉണ്ടാകുന്നതാണ്. ഇത് കർമ്മഫലത്തിന്റെ താരതമ്യത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഇതെല്ലാം മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളാണ്. വിധി നിഷേധങ്ങൾ അറിയണം, അതനുസരിച്ച് ജീവിക്കണം. എന്നാലേ പുണ്യപാപങ്ങളെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഏവം അവിദ്യാദി ദോഷവതാം ധർമാധർമ്മ താരതമ്യ നിമിത്തം ശരീര ഉപാദാനപൂർവകം സുഖദുഃഖ താരതമ്യം അനിത്യം സംസാരരൂപം ശ്രുതി സ്മൃതി ന്യായപ്രസിദ്ധം. പറഞ്ഞ കാര്യത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവം അവിദ്യാദി ദോഷവതാം, അവിദ്യ, അതിൽ നിന്നുണ്ടാകുന്ന രാഗം ദ്വേഷം ഈ തുടങ്ങിയ ദോഷങ്ങളുള്ളവർക്ക് ധർമാധർമ്മ താരതമ്യ നിമിത്തം, ധർമ്മവും അധർമ്മവും ഇതിൽ വരുന്ന താരതമ്യം, ഇത് നിമിത്തമായിട്ട് ശരീര ഉപാദാനപൂർവം, ഇതിനനുസരിച്ച് അവർക്ക് പുണ്യപാപങ്ങളിൽ വരുന്ന താരതമ്യം അനുസരിച്ച് ശരീര ഉപാദാനപൂർവം ശരീരം സ്വീകരിക്കേണ്ടി വരും. പുണ്യം കൂടിയിരുന്നാൽ ദേവ ശരീരം, പാപം കൂടിയിരുന്നാൽ നരക യോനി, നരക ശരീരങ്ങൾ, മധ്യനിലയിൽ വന്നാൽ മനുഷ്യ ശരീരം, അങ്ങനെ ശരീര ഉപാദാനപൂർവകം ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. സുഖദുഃഖ താരതമ്യ നിമിത്തം താരതമ്യം, അങ്ങനെ അവർക്ക് സുഖദുഃഖങ്ങളിൽ താരതമ്യം വരുന്നു, ഏറ്റക്കുറച്ചിൽ വരുന്നു. അത് ഏതായാലും സുഖം, ദേവലോകം വരെയുള്ള സുഖമായാലും ശരി, നരകത്തിൽ വരെയുള്ള ദുഃഖമായാലും ശരി, അതെന്താണ്? അനിത്യമാണ്. അത് അനിത്യമാണ്, സംസാരരൂപം, അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. ഈ 14 ലോകങ്ങളിലുമുള്ള ജന്മം സംസാരമാണ്. ഇത് ശ്രുതി സ്മൃതി ന്യായപ്രസിദ്ധം, ശ്രുതി സ്മൃതി ന്യായയുക്തി ഈ മൂന്നിലൂടെയും ഇത് നിർണയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പുണ്യകർമ്മങ്ങൾക്ക് സുഖമാണ് ഫലമെന്നും പാപകർമ്മങ്ങൾക്ക് ദുഃഖമാണ് ഫലമെന്നും അതിനനുസരിച്ച് ജന്മങ്ങൾ ഉണ്ടാകുമെന്നും വിഭിന്ന യോനികളിൽ ജനിക്കേണ്ടി വരുമെന്നും സ്വർഗം മുതൽ നരകം വരെയുള്ള ലോകങ്ങളുണ്ടെന്നും എല്ലാം കാര്യങ്ങൾ ശ്രുതിയിലും സ്മൃതിയിലും യുക്തിയിലൂടെയും ശ്രദ്ധിക്കുന്നതാണ്. അതിനി പ്രമാണമായിട്ട് പറയുന്നു, തഥാജ ശ്രുതി നഹവൈ സശരീരസ്യ സദഃ പ്രിയാപ്രിയയോരപഹദിരസ്തി ഇതി യഥാവർണിതം സംസാരരൂപം അനുവദതി. ശ്രുതി ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ആ സംസാരത്തിന്റെ സ്വരൂപത്തെ ഇവിടെ അനുവാദം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഏറ്റു പറയുകയാണ്. അതിനെ ഒന്നുകൂടി പറയുന്നു, എങ്ങനെയാണ്? സശരീരസ്യ എന്ന് വെച്ചാൽ ശരീരാഭിമാനിക്ക്, സദഹ ശരീരാഭിമാനിയായിരിക്കുന്ന ആ ജീവന്, പ്രിയ അപ്രിയയോഹു സുഖ ദുഃഖങ്ങളുടെ അപഹതി നാശം ന അസ്ഥി വൈ, അതിന് നാശം ഉണ്ടാകുന്നില്ല എന്നുള്ള ഉറപ്പാണ്. ശരീരാഭിമാനിയായിരിക്കുന്ന ഒരു ജീവന് സുഖദുഃഖങ്ങളുടെ നാശം ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ അയാൾ എപ്പോഴും ഏത് ലോകത്തിൽ പോയാലും സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതിനാണ് സംസാരം എന്ന് പറയുന്നത്. ശരീരാഭിമാനത്തോടുകൂടിയിരുന്നു ഒരാൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതാണ് സംസാരം. അല്ലാതെ സംസാരം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലുള്ള കഷ്ടപ്പാടിനെ മാത്രമാണ്. നമ്മൾ സാധാരണ സംസാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചതിന് ശേഷം ഗർഭവാസം മുതൽ മരണം വരെയുള്ള കഷ്ടപ്പാടുകളെയാണ് നമ്മൾ സംസാരം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ആ കഷ്ടപ്പാടുകൾ മാത്രമല്ല, ഇവിടുത്തെ സുഖവും സംസാരത്തിൽ ഉൾപ്പെടുന്നതാണ്. സുഖവും ദുഃഖവും രണ്ടും കൂടി ചേരുന്നതാണ്, അതാണ് കഷ്ടപ്പാട്. അതിനാണ് കഷ്ടപ്പാടെന്ന് പറയേണ്ടത്. അല്ല, ദുഃഖത്തെ മാത്രമല്ല ഇവിടെ അനുഭവിക്കുന്ന സുഖം, ഭാര്യ പുത്രാദി സൗഭാഗ്യത്തോടുകൂടിയിരിക്കുന്നതും സംസാരം, സമ്പത്തും ഐശ്വര്യങ്ങളോടുകൂടിയിരിക്കുന്നതും ഇവിടുത്തെ സംസാരമാണ്. അതും സംസാരത്തിൽ അന്തർഭവിക്കുന്നതാണ്, അത് കഷ്ടപ്പാടുകൾ മാത്രമാണ്. ഈ സംസാര രൂപം അനുവദതി, ശ്രുതി പറയുന്നുണ്ട്, കർമ്മങ്ങൾക്കനുസരിച്ച് ഭൗതികമായ ഏത് വലിയ ഐശ്വര്യം ഉണ്ടായാലും അതും സംസാരം തന്നെ, ഏത് ദുഃഖം ഉണ്ടായാലും അതും സംസാരം തന്നെ എന്നാണ് ശ്രുതി പറയുന്നത്. ശരീരാഭിമാനത്തോടുകൂടിയിരിക്കുന്നു അവൻ, സംസാരിയാണ്, അവൻ സംസാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അവൻ സുഖം അനുഭവിച്ചാലും ദുഃഖം അനുഭവിച്ചാലും. ഇനി ഇതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചും അടുത്ത് പറയുന്നുണ്ട്. അശരീരം വാവസന്തം എന്ന പ്രിയാപ്രിയ സ്പൃശത, അവൻ അശരീരിയാണെങ്കിലോ ശരീരാഭിമാനം നശിച്ചവനാണെങ്കിലോ ആത്മബോധത്തോടുകൂടി ഇരിക്കുന്നവനാണെങ്കിലോ താൻ ആത്മാവാണെന്നുള്ള ബോധത്തോടുകൂടി ഇരിക്കുന്നവൻ സന്തം, അങ്ങനെയുള്ള ആത്മാവിനെ, അതാണ് അശരീരം സന്തം. ശരീരാഭിമാനം നശിച്ച് ആത്മബോധത്തോടുകൂടിയിരിക്കുന്ന പരമാത്മ സ്വരൂപനായിരിക്കുന്നവനെ പ്രിയാപ്രിയ സുഖദുഃഖങ്ങൾ നസ്പൃശത സ്പർശിക്കുന്നു പോലുമില്ല എന്നാണ്. അവനല്ലേ അത് അവൻ അനുഭവിക്കുന്നില്ലെന്നുള്ളതല്ല, അവനെ സ്പർശിക്കുന്നു പോലുമില്ല. ജ്ഞാനിയായിരിക്കുന്നവനെ, മുക്തനായിരിക്കുന്നവനെ, പരമാത്മ സ്വരൂപനായിരിക്കുന്നവനെ എന്താണ് ഈ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നു പോലുമില്ല. ഇനി പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധ ചോദനാലക്ഷണ ധർമ്മകാര്യത്വം മോക്ഷാഖ്യസ്യ ആ ശരീരത്വസ്യ പ്രതിഷിദ്ധ്യതെ ഇതി ഗമ്യതേ. ഇത് പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധ, സുഖദുഃഖങ്ങൾ സ്പർശത്തെ നിഷേധിച്ചിരിക്കുന്നു ശ്രുതി ജ്ഞാനി. പ്രിയവും അപ്രിയവും സുഖദുഃഖങ്ങൾ സ്പർശിക്കുന്നേ, സുഖദുഃഖങ്ങൾ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദമുണ്ട്, മറ്റ് അനുഭവവേദ്യമായിരിക്കുന്ന ആനന്ദമില്ല, വിഷയ ഇന്ദ്രിയ സംയോഗത്തിൽ നിന്നുണ്ടാകുന്ന സുഖമില്ല. അങ്ങനെയുള്ള
1: സുഖമില്ല ദുഃഖമില്ല. അതാണ് പ്രിയാപ്രിയ സ്പർശനത്തെ നിഷേധിച്ചിരിക്കുന്നത്. പ്രിയാപ്രിയമായിട്ട് യാതൊരു സ്പർശനവും ബന്ധമില്ല, അതിന് നിഷേധിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ചോദനാലക്ഷണ ധർമ്മകാര്യം? വിധി, വേദം വിധിച്ചിരിക്കുന്ന ധർമ്മങ്ങൾ, വേദം പ്രമാണമായിരിക്കുന്ന ആ പുണ്യകാര്യം സുഖം, പാപകാര്യം ദുഃഖം. അതെന്താണ് മോക്ഷാഖ്യസ്യ അശരീരത്വസ്യ. മോക്ഷം എന്ന് പേരുള്ളതാണ് അശരീരത്വം. അശരീരം എന്നിവിടെ ശ്രുതി പറഞ്ഞല്ലോ ചാന്തോക്യത്തിൽ, അശരീരം ഭാവസന്തോ എന്ന്. അശരീരം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നർത്ഥം. ശരീരാഭിമാനം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുക്തനായിരിക്കുക എന്നർത്ഥം. ജ്ഞാനം നേടി മുക്തനായിരിക്കുക എന്നർത്ഥം. അതാണ് അശരീരത്വം എന്ന് പറയുന്നത്. ശരീരം നശിച്ചു പോകുന്നതാണ്. ശരീരത്തിലൂടെ തന്റെ ഏകാഗ്രത ഉപയോഗിച്ച് ബ്രഹ്മലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നതല്ല. കാരണം യാത്ര ചെയ്യുമ്പോഴും അവിടെ ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. അവിടെ അശരീരത്വമില്ല. അശരീരത്വം വന്നു കഴിഞ്ഞാൽ മോക്ഷം നേടുന്നുള്ളൂ. യോഗി അഭ്യാസത്തിലൂടെ ഊർധ്വ രോഗങ്ങളിലേക്ക് യാത്രയായി കഴിഞ്ഞാൽ ഈ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയാലും ശരീരത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് വരുന്നു, അവിടെ അശരീരത്വം ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. അശരീരത്വം എന്ന് പറയുന്നതാണ് ശരീരാഭിമാനം നശിക്കുന്നു ജ്ഞാനം കൊണ്ട്. ശരീരത്തിന്റെ ശരീരമാകുന്ന ഉപാധിയോടുകൂടി സശരീരനായി ഇരുന്നാലും അയാൾ അശരീരിയാണ്. ശരീരമില്ല. ആ ശരീരം ശരീരേഷു. ശരീരങ്ങളിലെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിലും അശരീരിയായിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ, അതാണ് അശരീരത്വം എന്ന് പറയുന്നത്. അല്ല, ശരീരം നശിക്കുന്നതല്ല. ശരീരനാശവും മോക്ഷവുമായിട്ട് ബന്ധമില്ല. ശരീരത്തിലിരിക്കുമ്പോൾ തന്നെയുള്ള മോക്ഷം. അതിന് എന്താണ്, അങ്ങനെയുള്ള ആ മോക്ഷാവസ്ഥയിൽ എന്ത് വരുന്നു, സുഖദുഃഖ സംബന്ധത്തെ പ്രതിഷിദ്ധ്യതയെ നിഷേധിക്കുന്നു. ഇത് ഗംഭീര എന്ന് ശ്രുതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കാം, മോക്ഷ മുക്താവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് സുഖദുഃഖങ്ങളുടെ ബന്ധമേ ഇല്ല എന്ന്. അപ്പോൾ നമുക്ക് സംശയം ഉണ്ടാവും, മുക്തന്മാരും ജ്ഞാനികളും ചിരിക്കുന്നതായിട്ടും സന്തോഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അവരിൽ സുഖമില്ലാതിരിക്കും. അനുകൂലമായ ശബ്ദം നേരത്തെ പറഞ്ഞല്ലോ, പശുവാദി വിശ്വ വിശേഷ. അനുകൂലമായ കാണുമ്പോൾ ചിരിക്കുന്നു, പ്രതികൂലമായത് കാണുമ്പോൾ ദേഷിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇത് സ്പർശിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അതിനോട് പറഞ്ഞ് നസ്പർശത, അത് സ്പർശിക്കുന്നില്ല. അതെല്ലാം ബാഹ്യമായിട്ട് ആന്തരികമായി സ്പർശിക്കുന്നില്ല. ഇതൊന്നും സ്പർശിക്കാത്ത ഒരു തലത്തിൽ നിന്നുകൊണ്ട് സുഖദുഃഖങ്ങളെയെല്ലാം ദർശിക്കുന്നു. സുഖദുഃഖങ്ങളെല്ലാം സാക്ഷിയായിരിക്കുന്നു ഞാൻ. സുഖദുഃഖങ്ങളോട് താതാത്മ്യപ്പെടാതിരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. സുഖദുഃഖങ്ങൾ അന്ധകരണത്തിന്റെ സ്ഥൂലമായ ബാഹ്യമായ ഉപരിതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആത്മനിഷ്ഠയിലിരുന്നു കൊണ്ട് സുഖദുഃഖങ്ങളെ സാക്ഷിഭാവത്തിൽ അല്ലെങ്കിൽ വേദ്യമായി നോക്കിക്കാണുന്നു. അതിനോട് താതാത്മ്യപ്പെടാതെ, അതിനോടുള്ള അധ്യാസം നശിച്ചിരിക്കും, താതാത്മ്യമില്ല. ആ താതാത്മ്യത്തെ വേർപെടുത്തി നിൽക്കുന്നു. അതുകൊണ്ട് ബാഹ്യദൃഷ്ടിയിൽ അല്ലെങ്കിൽ ആരോപിത ദൃഷ്ടിയിൽ ജ്ഞാനികളും സുഖദുഃഖങ്ങളും മറ്റും കാണുന്നുണ്ടെങ്കിലും ജ്ഞാനിയുടെ ആന്തരിക ഭാവത്തിൽ സുഖദുഃഖങ്ങളൊന്നും തന്നെ സ്പർശിക്കുന്നില്ല. അതാണ് നസ്പർശിത, സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ധർമ്മകാര്യത്വേഹി പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധവും നവോദ്യ. ഇവിടെ എന്താണ് ഇത് ചർച്ച ചെയ്യുന്നത്, കർമ്മഫലവും വിദ്യ ബ്രഹ്മവിദ്യയുടെ ഫലവും നമ്മൾ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന സുഖദുഃഖങ്ങളൊന്നുമല്ല ബ്രഹ്മവിദ്യ കൊണ്ട് നേടിയെടുക്കേണ്ടത്, ഇതെല്ലാം കർമ്മഫലമാണ്. അതാണ് കർമ്മഫലം. അപ്പൊ നമ്മൾ കുറച്ചു സമയം ധ്യാനിച്ചു കഴിഞ്ഞാൽ പറയുമല്ലോ മനസ്സ് റിലാക്സ് ആയിരുന്നു, അത് കർമ്മഫലം. എന്നുവെച്ചാൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും, അത് കർമ്മഫലം. ജ്ഞാനഫലമല്ല. ജ്ഞാനത്തിന്റെ ഫലമായിട്ട് എന്ത് വരുന്നു, ഈ പറയുന്ന സുഖവും നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന സുഖമല്ല ജ്ഞാനത്തിന്റെ ഫലമായി വരുന്നത്. നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ദുഃഖമല്ല ജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നത്. നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ്, താത്കാലിക ദുഃഖത്തെ. താത്കാലിക ദുഃഖം നിവൃത്തിയല്ല ജ്ഞാനത്തിന്റെ ഫലം, ആത്യന്തികമായ ദുഃഖം നിവൃത്തിയാണ്. താത്കാലിക സുഖമാണ് നമ്മൾ ധ്യാനത്തിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷപ്പെടണം, എല്ലാം മറന്നിരിക്കാൻ വേണ്ടി കുറച്ച് സമയം ധ്യാനിച്ചു തരാം. അതിൽ നിന്നുണ്ടാകുന്ന എന്താണ്, താത്കാലിക സുഖമാണ്, അതല്ല ജ്ഞാനത്തിന്റെ ഫലം, അത് കർമ്മത്തിന്റെ ഫലമാണ്. അതാണ് ജ്ഞാനവും കർമ്മവും തമ്മിൽ വരുന്ന വ്യത്യാസം. ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന സുഖം എന്ത് ചെയ്യുന്നു, കുറച്ചു കാലം നിൽക്കും. ആ ധ്യാനത്തിന്റെ ശക്തി ഏതുവരെയുണ്ടോ അതുവരെ നിൽക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ആ ദുഃഖം ഒന്ന് കടന്ന് പിടികൂടും. അപ്പം വീണ്ടും നമുക്ക് ധ്യാനിക്കേണ്ടി വരും. അപ്പോൾ ആ സുഖത്തെ നമുക്ക് സ്ഥായിയായി നിലനിർത്താൻ പറ്റുന്നില്ല. ജ്ഞാനത്തിന്റെ ഫലമാണെങ്കിലോ അത് ധ്യാനത്തിലൂടെയല്ല നേടിയത്. അതുകൊണ്ട് പിന്നീട് അവിടെ വരവും പോക്കും ഇല്ല. ദുഃഖം വരുന്നു പോകുന്നു, സുഖം വരുന്നു പോകുന്നു, അങ്ങനെ ഒരു അവസ്ഥയില്ല. സുഖവും ദുഃഖവും പിന്നെ മാറി നിൽക്കുന്നു, തന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്നു സുഖദുഃഖവും. അതിന് തന്നോട് ബന്ധമില്ലാതിരിക്കും. സുഖദുഃഖങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, തനിക്ക് അതിനോട് ബന്ധമില്ല. അതാണ് ജ്ഞാനത്തിന്റെ ഫലം. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ധർമ്മകാര്യത്തെ നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണെങ്കിൽ, പുണ്യഫലമാണെങ്കിൽ എന്താണ് ഈ പറയുന്ന മോക്ഷം? പ്രിയാപ്രിയ സ്പർശന പ്രതിഷേധോ നവബുദ്ധിരേ. പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ ശ്രുതി, അത് യോജിക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് നമ്മൾ തന്നെ കാണും, പ്രവൃത്തി നമ്മളിലുണ്ട്, ഫലവും നമ്മിൽ തന്നെ കാണും. അതിന് നമുക്ക് നമ്മിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റത്തില്ല. പുണ്യപാപരൂപത്തിലുള്ള സുഖദുഃഖങ്ങൾ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാണും ഇവിടെ നമ്മുടെ അന്ധകരണത്തിൽ. ജ്ഞാനിയായാലും ഉണ്ടായിരിക്കും, കാരണം ശരീരം നിലനിർത്തുന്ന പ്രാരബ്ധമാണ്, പ്രാരബ്ധത്തിന്റെ ഭാഗമാണ് പുണ്യപാപം. ഈ ശരീരം പുണ്യപാപം കൊണ്ടുണ്ടായതാണ്. ആ ശരീരത്തിന്റെ സ്ഥൂല ശരീരം പോലെ ഈ ശരീരത്തിന്റെ ഭാഗമാണ് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിനും പ്രാരബ്ധപരമായതെല്ലാം ഉണ്ടായിരിക്കും, സുഖദുഃഖാദികളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. പിന്നീട് ഒരു സുഖത്തെ അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള സുഖത്തെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല, ഇല്ലാത്ത ദുഃഖത്തെ വീണ്ടും ഉണ്ടാക്കേണ്ട കാര്യമില്ല, നിലനിൽക്കുന്ന ദുഃഖത്തെ നശിപ്പിക്കേണ്ട കാര്യമില്ല. അതെല്ലാം പ്രാരബ്ധമനുസരിച്ച് ആ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ നിലനിൽക്കും. അതുമായിട്ട് എന്ത് ചെയ്യുന്നു, തനിക്ക് സ്പർശമില്ല, തനിക്ക് ബന്ധമില്ല. അതാണ് ജ്ഞാനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിന് സമാധി ആവശ്യമില്ല. ഈ സുദുഃഖങ്ങളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സമാധി വേണോ? സമാധി പരിശീലിക്കേണ്ട ആവശ്യമില്ല. സമാധി പരിശീലിച്ചാലും സുദുഃഖങ്ങളെ ഒഴിവാക്കാം, പക്ഷേ സമാധിയിൽ നിന്നും വീണ്ടും ഉണർന്നു വരുമ്പോൾ വീണ്ടും സുദുഃഖങ്ങൾ ഒന്ന് പിടികൂടും, വീണ്ടും അതിനെ ഒഴിവാക്കാൻ സമാധി ശീലിക്കേണ്ടി വരും. അങ്ങനെ വരും. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അങ്ങനെ സമാധി പരിശീലിച്ച് ദുഃഖത്തെ ഒഴിവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ജ്ഞാനികൾ രാജ്യഭരണം പോലെയുള്ള ആയാസകരമായ ക്ലേശകരമായ പ്രവൃത്തികൾ ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ജ്ഞാനികൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്തിരുന്നത്? ക്ലേശകരമായ പ്രവൃത്തികൾ. അത് നമുക്ക് അവതാരം എന്ന് പറയാം. ജനകന്റെ ഉദാഹരണം പറയുന്നു, രാജ്യഭാരം പോലെയുള്ള ക്ലിഷ്ടമായ കർമ്മങ്ങൾ ചെയ്തിരുന്നു. ചെയ്തിരുന്നെങ്കിലും എന്ത് ചെയ്തു? ജ്ഞാനിയായിരുന്നു. ജ്ഞാനിയായിരുന്നു എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളൊന്നും ബാധിച്ചിരുന്നില്ല, സംസാര ക്ലേശങ്ങളൊന്നും അനുഭവിച്ചിരുന്നില്ല. എന്നാലും ജ്ഞാനി എന്ന് പറയാൻ പറ്റും. മിഥിലായാം പ്രദീപ്തായാം നമേ കിഞ്ചന ദഹ്യതി എന്ന് പറയുന്ന ജനകന്റെ വചനമാണ്. ഈ മിഥിലാനഗരം മുഴുവൻ അഗ്നിബാധ ഇതിൽ നശിച്ചു പോയാലും എന്റേതായ ഒന്നും ഇവിടെ ദഹിക്കുന്നില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിലൊന്നും എന്റേതെന്നുള്ള ഭാവം ഇല്ലെന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇതെല്ലാം കത്തി നശിച്ചോട്ടെ എന്നുള്ളതല്ല, എന്റെ വീട് കത്തി നശിച്ചാൽ എന്റെ വീട് നശിച്ചു എന്നൊരു ഭാവം ഉണ്ടാകുമല്ലോ. ഈ താൻ ഈ സാമ്രാജ്യത്തിന്റെ അധിപതിയാണെങ്കിലും ഈ സാമ്രാജ്യത്തിൽ വരുന്ന ദുന്ദങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഭാവത്തിൽ ആ സാമ്രാജ്യത്തെ പരിപാലിച്ചിരുന്നു എന്നാണ്. അതാണ് ജ്ഞാനത്തിന്റെ മഹത്വം. സമാധി നിഷ്ഠയിലിരിക്കുകയാണെങ്കിൽ രാജ്യ ഭരണം നടത്താൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെ പ്രപഞ്ച വിസ്മൃതി സംഭവിക്കുന്നു. അപ്പൊ പിന്നെ രാജ്യം എങ്ങനെ ഭരിക്കും? രാജ്യം ഭരിക്കാൻ ഒക്കത്തില്ല. അവിടെ സ്ഥിര ആസനത്തിലിരുന്ന് പ്രപഞ്ചത്തെ വിസ്മരിച്ച് ശരീരം കൂടി വിസ്മരിച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അങ്ങനെ സമാധി ഇരിക്കുന്ന ഒരാളിന് രാജ്യം ഭരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ രാജ്യം ഭരിച്ചപ്പോ എന്താണ്? അവിടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന സമാധിയില്ല. ഞാൻ ജ്ഞാനിയുടെ അവസ്ഥയ്ക്ക് നമുക്ക് സമാധി എന്ന് പറയാം. അങ്ങനെ പറയുന്നുണ്ട് ആചാര്യസ്വാമിയുടെ ചെറുത്ത്. ആ ജ്ഞാനാവസ്ഥ തന്നെ സമാധിയാണ്, അതിനെയും സമാധി എന്ന് പറയും. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമാധിയല്ല. നമ്മൾ പറയുന്ന സവികൽപ്പ നിർവികൽപ്പ സബീജ നിർബീജ എന്നൊന്നും പറയുന്ന സമാധിയല്ല. അതിനെയും നമുക്ക് സമാധി എന്ന് വിളിക്കാം. ആ സമാധി വ്യവഹാരത്തിന് ബാധിക്കുന്നില്ല, അതായത് വ്യവഹാരത്തിന് സാധകമാണ്. ആ സമാധി ഇരിക്കുന്നതുകൊണ്ട് വ്യവഹാരം, അതായത് ശബ്ദം വാക്ക് പ്രവൃത്തി ഇതിനൊന്നും ആ സമാധി തടസ്സമല്ല. മറ്റ് സമാധി യോഗത്തിൽ പറയുന്ന സമാധി എന്ന് പറയുന്നത് ശബ്ദത്തിനും വാക്കിനും പ്രവൃത്തിക്കും തടസ്സമാണ്. ആ സമാധി ഇരുന്നാൽ ശബ്ദം പുറപ്പെടില്ല, വാഗേന്ദ്രിയം വജിക്കത്തില്ല, ശരീരം ചലിക്കത്തില്ല. ആ സമാധിയല്ല ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള അതാണ് ജ്ഞാനിയുടെ സമാധി എന്ന് പറയുന്നത്. അതിനെ നമുക്ക് വേണമെങ്കിൽ ജ്ഞാനസമാധി എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ആ സമാധിയിലിരിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? ഇതൊന്നും സ്പർശിക്കുന്നില്ല. അതിന് കണ്ണടച്ചിരിക്കില്ല, കണ്ണ് തുറന്നിരുന്നാലും മതി. മറ്റേ സമാധിയിൽ അങ്ങനെയുള്ള ചിലപ്പോൾ കണ്ണടച്ചിരിക്കും, ഇവിടെ കണ്ണ് തുറന്നിരുന്നാണ്. വ്യവഹാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. ജ്ഞാനനിഷ്ഠയ്ക്ക് യാതൊരു ഇളക്കവും തട്ടത്തവുമില്ല. അതാണ് ജ്ഞാനിയുടെ വിശേഷത. അങ്ങനെയുള്ള ജ്ഞാനം പ്രാപിക്കുന്നവർക്ക് യോഗ വിദ്യയിലൂടെ വേണമെങ്കിൽ സമാധി ശീലിക്കാം, അതും പറയുന്നുണ്ട്. അങ്ങനെ സമാധി ശീലിക്കുന്നവരാണ് ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ എന്നെല്ലാം വാസിഷ്ഠം പോലെയുള്ള കൃതികളെല്ലാം വിഭജിച്ച് കാണിക്കുന്നുണ്ട്. ബ്രഹ്മവിത്ത് ജ്ഞാനി, പിന്നെ സമാധി പരിശീലിച്ച് അന്ധകരണത്തെ നിരോധിച്ചുകൊണ്ടിരിക്കുന്നവരെ പിന്നെ തിരിക്കുന്നു ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ എന്ന് പറയുമ്പോൾ വൃത്തിശൂന്യനായിരിക്കുന്ന അവസ്ഥ. വൃത്തിശൂന്യമായിരിക്കുന്ന ആളിന് പിന്നെ പ്രപഞ്ച ഭാനമില്ല, വ്യവഹാരങ്ങളില്ല. അതിന് മുമ്പ് വരുന്ന അവസ്ഥകളെല്ലാം വ്യവഹാരമുണ്ട്. ബ്രഹ്മവിത്ത് എന്ന് പറയുമ്പോൾ ലോകസംഗ്രഹമായ പ്രവൃത്തികളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ജനകനെ പോലെയുള്ളവർ. അവരുടെ ജ്ഞാനത്തിന് പ്രവൃത്തി തടസ്സമല്ല, അവരുടെ ജ്ഞാനത്തെ ബാധിക്കാൻ അവരുടെ കർമ്മങ്ങൾ അവരുടെ ജ്ഞാനത്തെ ബാധിക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നില്ല. ബ്രഹ്മവിത്ത് വരൻ എന്ന് പറയുമ്പോൾ ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നില്ല, പ്രാരബ്ധമനുസരിച്ച് സഹജ ചേഷ്ടയിൽ മാത്രം ചലിച്ചുകൊണ്ടിരിക്കുന്നു. പരിവ്രാജക വൃത്തിയിലും മറ്റ് സഞ്ചരിക്കുന്നവരുണ്ട് അവർ. ബ്രഹ്മവിത്ത് വരിയാൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രവർത്തനത്തിന് പരപ്രേരണയുടെ ആവശ്യമാണ്. അങ്ങനെ പരപ്രേരണ കൊണ്ട് പ്രവർത്തിക്കും. അന്നപാനാദി സഹജ വ്യാപാരങ്ങൾ പോലും പരപ്രേരണയോടെ നടക്കത്തുള്ളൂ. വരിഷ്ഠനെന്ന് പറയുമ്പം സ്വയം പ്രേരണയൊന്നുമില്ല, പല പ്രേരണകൊണ്ടും പ്രവൃത്തി നടക്കത്തില്ല, സർവവ്യവഹാര ശൂന്യനായിരിക്കുന്നു. അതെല്ലാം യോഗ സമാധി കൂടി പരിശോധിക്കുന്നത് കൊണ്ട് വൃത്തി നിരോധം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ തത്വജ്ഞാനം കൊണ്ട് അതേസമയം സമാധി പരിശീലനം കൊണ്ട് അതെല്ലാം അന്ധകരണ ഭേദമാണ്, മുക്തിയിൽ ഭേദമില്ല. ബ്രഹ്മവിത്ത് തുടങ്ങി വരിഷ്ഠന്മാരെയുള്ളിടത്ത് മുക്തിയിൽ ഭേദമില്ല, എല്ലാവരും മുക്തന്മാരാണ്. ജന്മമില്ല, സംസാരവരെ എല്ലാവരും സംബന്ധിച്ചിടത്തോളവും നശിച്ചിരിക്കുന്നു, ആർക്കും ജന്മമില്ല എന്ന് പറയുന്നു. പക്ഷേ അവരുടെ അന്ധകരണത്തിന്റെ അവസ്ഥയ്ക്ക് ഭേദമുണ്ട്, സമാധി എന്ന് പറയുന്ന അവസ്ഥകൾക്ക് ഭേദമുണ്ട്. വൃത്തി നിരോധം പലതരത്തിൽ അവർ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു സമാധി വേണമെന്നില്ല. ഒരാള് അയാളുടെ വിശേഷ പ്രാരബ്ധം കൊണ്ട് അങ്ങനെ അയാൾ സമാധി പരിശീലിച്ച് പ്രപഞ്ച വിസ്മരണത്തിലൂടെ അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നതും അങ്ങനെയൊന്നും അല്ലാതെ തത്വജ്ഞാനത്തിലിരുന്ന് ശരീരം ഉപേക്ഷിക്കുന്നതും തമ്മിൽ മുക്തിയുടെ തരത്തിൽ നോക്കുമ്പോൾ യാതൊരു വ്യത്യാസമില്ല, എല്ലാവരും മുക്തന്മാരാണ്. അപ്പൊ അങ്ങനെയൊന്നുണ്ട്, മുക്തന്മാരിൽ പ്രപഞ്ച വിസ്മരണത്തിലൂടെ തന്നെ ശരീരം ഉപേക്ഷിക്കുന്ന രീതിയുണ്ട്. പക്ഷെ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയുടെ തലത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ്. മറ്റു തന്നെ എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു? അവരെ പ്രാരബ്ധം അനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നു, ആ വാസനയുള്ളതുകൊണ്ട്, യോഗ അഭ്യാസത്തിന്റെ വാസനയുള്ളതുകൊണ്ട്. അതിനാണ് പ്രപഞ്ച ഉപശമം, പ്രപഞ്ച വിസ്മൃതി എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ, അതായത് ഇത് രണ്ടും ഒന്നാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഈ തത്വജ്ഞാനികളെ കുറിച്ച് പറയുമ്പോഴും അവർക്ക് പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവർക്ക് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി നശിച്ചിരിക്കുന്നു, പ്രപഞ്ചം വിസ്മൃതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവർ സർവവും സർവാത്മഭാവത്തിൽ. അതിനെ കുറിച്ച് പറയും, വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്ന് ഗീതയിലും മറ്റും പറയുന്നുണ്ട്. ആ സർവാത്മഭാവത്തിലിരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രപഞ്ച വിസ്മൃതി സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഇരിക്കുന്നവരിലും പ്രപഞ്ച വ്യവഹാരത്തിന് ബാധയില്ല, പ്രപഞ്ച വ്യവഹാരം നടത്തിയിരിക്കുന്നു. നീ പറയുന്ന ബ്രഹ്മവിദ് വരിഷ്ഠനെന്ന് പറയുന്ന ആള് അയാളെ കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ച ഉപശമെന്നും പ്രപഞ്ച വിസ്മൃതി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ. ഇവിടെ പ്രപഞ്ച ഭാനമില്ല, പ്രതികരണമില്ല. നമ്മളങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരണമില്ല. ഒരു കല്ലിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് നമ്മൾ എന്തെങ്കിലും ഗോഷ്ഠിക്കുകയാണെങ്കിൽ അത് തിരിച്ച് പ്രതികരിക്കത്തില്ല. അതുപോലെ ഈ ബ്രഹ്മവിദ് വരിഷ്ഠനിൽ നിന്നും ഗുരുപദേശമോ ശാസ്ത്രോപദേശമോ ഒന്നും കിട്ടത്തില്ല. ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹ നിഗ്രഹങ്ങളൊന്നും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ പ്രപഞ്ച പൂർണ്ണമായ പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ പ്രപഞ്ച ആ അർത്ഥത്തിലും പറയും, പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം. അത് എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒരിടത്ത് പ്രപഞ്ചഭാനമുണ്ട്, വേറെടുത്ത് പ്രപഞ്ചഭാനമില്ല. ഒരിടത്ത് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി നശിച്ചതുകൊണ്ട് തന്നെ പ്രപഞ്ച വിസ്മൃതി അല്ലെങ്കിൽ പ്രപഞ്ച ഉപശമം എന്ന് പറയുന്നു. ഒരിടത്ത് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധിയല്ല, പ്രപഞ്ചമേ പോയി. അങ്ങനെ ഇങ്ങനെ രണ്ടിനെയും രണ്ട് സന്ദർഭത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ധർമ്മകാര്യമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, മോക്ഷം ധർമ്മത്തിന്റെ കാര്യം ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഒരിക്കലും സുഖദുഃഖ സ്പർശം ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല, സുഖദുഃഖ ബന്ധം ഉണ്ടാകും. അതുകൊണ്ട് മോക്ഷം ഒരിക്കലും ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ നേടുന്ന ഒന്നല്ല എന്നർത്ഥം. ഒരു പ്രവൃത്തിയിലൂടെ മോക്ഷം നേടാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളോ നമ്മൾ മനസ്സിൽ അപ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കുന്നു, നമ്മൾ ജപം ചെയ്യുന്നു, സ്തോത്രം ചൊല്ലുന്നു, ഇതൊന്നും സാക്ഷാത് മോക്ഷത്തെ ഉണ്ടാക്കുന്നില്ല എന്നേ അതിനർത്ഥമാണ്. നേരിട്ട് ഇത് പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ അന്ധക്കരണ ശുദ്ധിയിലൂടെ അല്ലെങ്കിൽ ഈശ്വര അനുഗ്രഹത്തിലൂടെ എല്ലാം മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഉപായങ്ങളാണ്. ആ നിലയ്ക്ക് ഇതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല, ഇതെല്ലാം ആവശ്യമാണ്. അത് സാക്ഷാത്തായിട്ട് മോക്ഷത്തെ നൽകുന്നത് തത്വജ്ഞാനമാണ്. ഇതിന്റെ എല്ലാം ചരവമായ സീമ എന്ന് പറയുന്ന ആ തത്വജ്ഞാനം, ഈശ്വരബോധം, ആ ഈശ്വരബോധമാണ് മോക്ഷത്തെ നൽകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മോക്ഷത്തിന് വേണ്ടി വേറൊന്നും അനുഷ്ഠിക്കാനില്ല. ആ ഈശ്വരബോധം ഉണ്ടായിട്ടില്ലാത്ത ഒരാളിന് ആ ഈശ്വരബോധം ഉണ്ടാകുന്നതിനുള്ള ഉപായങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഈശ്വരബോധം ഉണ്ടാകുന്ന നിമിഷത്തിൽ ഇതെല്ലാം ഇവിടെ ഉപയോഗരഹിതങ്ങളായി തീരുന്നു, അർത്ഥശൂന്യമായി തീരുന്നു. അതുകൊണ്ട് എല്ലാ സാധനങ്ങൾക്കും ഈ സാധന മാർഗത്തിൽ ഓരോരോ തലത്തിൽ അതിന് പ്രസക്തിയുണ്ട്. അതിനൊന്നും ഒരാൾക്ക് ഭ്രമം ഉണ്ടാകാനും പാടില്ല. അത് നിഷ്പ്രയോജനമാണോ, ഇതൊന്നും പ്രയോജനമില്ലാതെ വരുമോ എന്നുള്ള ഒരു ഭ്രമം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കാണിച്ചു തരുന്നത് ഒരു ലക്ഷ്യമാണ്. അത് ചിലർക്ക് അത് വിദൂരമായിരിക്കും, ചിലർക്ക് അതധികം സമീപമായിരിക്കും. അപ്പോൾ അത് വിദൂരത്തിലാണോ സമീപത്തിലാണോ എന്നുള്ളത് അനുസരിച്ചിട്ടാണ് അവരുടെ സാധനാമാർഗം നിലനിൽക്കുന്നത്. അത് വിദൂരത്തിലാണെങ്കിൽ സാധനാമാർഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, സമീപത്തിലാണെങ്കിൽ കൂടുതലൊന്നും അനുഷ്ഠിക്കാനില്ല. അതൊരു വ്യക്തി നിശ്ചയിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഗുരു നിർണയിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബ്രഹ്മസൂത്രം പഠിച്ചു എന്ന് പറഞ്ഞ്
0: ആരും ഉപേക്ഷിച്ചു കളയരുത്. അത് തീരുമാനിക്കണം, തീരുമാനിച്ചതിന് വേണം. തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കണം, ഞാൻ ജ്ഞാനിയായോ ഇതൊക്കെ വിടട്ടോ എന്ന് ചോദിക്കണം. അല്ലാതെ പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുത്തു കളയരുത്. ഇതൊരു നമുക്ക് ലക്ഷ്യബോധത്തെ തരും. അതാണിത് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ പരമമായ ലക്ഷ്യം? ആ ബോധത്തെ തരും. ആ ലക്ഷ്യബോധം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആത്മബോധം കൂടെ ഉണ്ടാകണമെങ്കിൽ തീർന്നു, പിന്നീട് ഒന്നും ചെയ്യാനില്ല. മറിച്ച് ആത്മബോധം ഒരു ലക്ഷ്യമായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ പലതും ചെയ്യാനുണ്ട്. ലക്ഷ്യബോധം ലക്ഷ്യമായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. ആ ലക്ഷ്യബോധം ആത്മബോധമായി തീരുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇത്രയുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായും ധരിച്ചിരിക്കണം. അങ്ങനെ ധരിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സാധനാ മാർഗത്തിൽ യാതൊരു സംശയവും ഉണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ സംശയം ഉണ്ടാകും, അപഭ്രംശം ഉണ്ടാകും. ഏത് സമയത്തിൽ നിന്ന് എന്താണ് അബദ്ധ പരവശം സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ സാധനയെക്കുറിച്ചും സാധ്യതയെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും മോക്ഷ ഉപായങ്ങളെക്കുറിച്ചും എല്ലാം വ്യക്തമായ ധാരണ ഉണ്ടാകും. നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ ഒരു പ്രധാനമായ ഫലം എന്ന് പറയുന്നത് ഉപയോഗം എന്ന് പറയുന്നത് അതാണ്. ആ തരത്തിൽ സഹായിക്കും. കർമ്മത്തിന്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്ത് തുടർന്നു വരുന്ന ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഗുരുസ്മരണയോടുകൂടി അവസാനിപ്പിക്കും.
2: ഓം നമഃശിവായ. You are listening to shaivam.org radio, the 24/7 spiritual channel from shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: അതാണ് ഇവിടെ അകൃഷ്ണാത്മബോധം. അങ്ങനെ തന്നെ അറിയാതിരിക്കുന്നതിനാണ് ഇവിടെ അകൃഷ്ണാത്മബോധം എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവൻ നമ്മൾ പറയുന്നത്, ഞങ്ങൾ കുറച്ചു പേര് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്, ആധ്യാത്മികമായി ജീവിക്കുന്നവരാണ്, കുറച്ചു പേര് ഭൗതികന്മാരാണ്, അവർക്ക് മോക്ഷം വേണ്ട, അവർക്ക് ആത്മബോധം വേണ്ട എന്നല്ല നമ്മൾ സാറിന് പറയും. ശ്രുതി അങ്ങനെ വേർതിരിക്കുന്നില്ല. സർവജീവന്മാരും അക്കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. സർവജീവനും, അത് മനുഷ്യൻ മാത്രമാണ്, എവിടെയെല്ലാം ജീവസ്ഫുരണമുണ്ടോ, ഏതെല്ലാം ശരീരത്തെ ആശ്രയിച്ചിട്ട് ജീവസ്ഫുരണം നടക്കുന്നു, എവിടെയെല്ലാം പ്രാണനാദി ക്രിയാവ്യാപാരം നടക്കുന്നുണ്ടോ, അതൊരണുവിലായാലും ശരി, എവിടെയാണോ ജ്ഞാനസ്ഫുരണം അത് സംഭവിക്കുന്നത്, അവിടെ സർവത്ര ഈ ജീവൻ സ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉള്ള ശ്രമമാണതല്ല, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് അതിൻ്റെ സ്വഭാവമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ശ്രുതി എന്ത് ചെയ്യുന്നു? ആ ശ്രമത്തെ സംസ്കരിക്കുന്നു. അതിനുവേണ്ടിയാണ് ശ്രുതി പറയുന്നത്, നീ ആ പരമാർത്ഥ വസ്തുവാണ്. ശ്രുതി അത് ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ ശ്രമങ്ങളെല്ലാം പാഴിലാകും. എങ്ങനെ പാഴിലാകുന്നു? ഈ പ്രാണവ്യാപാരത്തിലൂടെ, ഈ ജ്ഞാനവ്യാപാരത്തിലൂടെ അവൻ അകൃഷ്ണവിത്താകുന്നു. തൻ്റെ അതാണല്ലോ നമ്മുടെ അനുഭവം. നമ്മൾ അനുഭവിക്കുന്ന എന്താണ്? അവനവനിലെ അപൂർണത തന്നെ അനുഭവിക്കുന്നു. ശ്രോതാവായും മന്ദാവായും എല്ലാം താൻ അനുഭവിക്കുന്നത് തൻ്റെ തന്നെ അപൂർണതയാണ്. തനിക്കത് ബോധ്യമുള്ള കാര്യമാണ്. തനിക്ക് ശ്രോതാവായിരിക്കുമ്പോൾ മന്ദാവായിരിക്കാൻ കഴിയുന്നുമില്ല, അത് കഴിയുന്നില്ല. അപ്പോൾ ഇത് പരസ്പരം പരിച്ഛിന്നങ്ങളായ അനുഭവങ്ങളിലൂടെ നിരന്തരം ഈ ജീവൻ കടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ജീവന് ആ കൃഷ്ണബോധം, പൂർണ്ണബോധം വരുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ആ ശ്രമത്തെ ശ്രുതിയുടെ സഹായത്തോടു കൂടി ഒരാൾ ബോധപൂർവം ചെയ്യും, അത് ഫലത്തെപ്പെടുത്തും. അബോധപൂർവമാണ് ചെയ്യുന്നതെങ്കിലോ ശ്രുതി ആശ്രയിക്കാതെ, ഗുരുവിനെ ആശ്രയിക്കാതെ അജീവൻ സഹജമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ പറയും, അനാദിർ അനന്തമായും സംസാര, ഈ സംസാരമാണത്, ഇതനാദി അനന്തമായി നടക്കുന്നു. പക്ഷെ പരമാർത്ഥത്തിൽ രണ്ടിടത്ത് സംഭവിക്കുന്ന ഒന്ന് തന്നെ. എന്താണ്? ആത്മമോക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് ഹേതുവായിരിക്കുന്ന ആത്മബോധത്തിന് വേണ്ടി സർവജീവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, വസ്തുതത്വത്തെ ഗ്രഹിക്കാതെ. അതുകൊണ്ട് അങ്ങനെ ആരെക്കുറിച്ച് നമ്മൾ ആരോപണം പറയും? അവൻ ആധ്യാത്മിക ചിന്തയില്ല, അവന് ആത്മബോധമില്ല. ഇവിടെ സർവജീവനും ആ ബോധത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് ഫലത്തെ കൊടുക്കുന്നുണ്ട്. ഫലത്തെ കൊടുക്കത്തക്ക രീതിയിൽ അത് മാറണമെങ്കിൽ അവിടെ ഗുരുവും ശാസ്ത്രവും എല്ലാം വേണം, അല്ലെങ്കിൽ അത് കേവല സഹജപ്രവൃത്തിയായി. അതുകൊണ്ട് സൃഷ്ടി എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിനുള്ള സമാധാനം അവിടെ പറയുന്നു. ഈ പ്രകടനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഇത് ആത്മബോധത്തിന് വേണ്ടി. എന്തായാലും താൻ സൃഷ്ടിയിൽ പെട്ടുകഴിഞ്ഞു, താൻ സ്വയം ജീവരൂപത്തിൽ ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമായി മാറി, ഇനി ഈ സൃഷ്ടി എന്തിനുപയോഗപ്പെടുത്തണം? സ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി. അത് താൻ ബോധപൂർവം ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലും അതിനുവേണ്ടി തന്നെ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ എന്തിനുവേണ്ടിയാണോ ശ്രമിക്കുന്നത്, അതെന്തിനുവേണ്ടിയാണെന്ന് സ്വയം അറിയാതിരിക്കുന്നതിനാണ് അവിവേകം അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ജീവനിൽ അജ്ഞാനം ഇരിക്കുന്നു എന്ന് പറയുന്നത്, അവൻ അജ്ഞനാണെന്ന് പറയുന്നു. മറിച്ച് ആ ജീവൻ മനസ്സിലാക്കുകയാണ് തന്റെ എല്ലാ ശ്രമങ്ങളും സ്വസ്വരൂപ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവൻ പറയും അവൻ വിവേകിയാണ്. ഈ വ്യത്യാസം എന്ന് പറയുന്നു. അതോ എന്ന കൃഷ്ണാത്മവസ്തു അവദ്യോതകാനി, കൃഷ്ണാത്മവസ്തു ആ പൂർണ്ണാത്മ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഇന്നത് വസ്തു മാത്ര വിഷയമാണ്. ആ പരമാത്മാ വസ്തു മാത്രമല്ല ഇത് ഗ്രഹിക്കുന്നത്, സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവന് വേർതിരിക്കാൻ കഴിയുന്നില്ല. ഹംസോ യഥാ ക്ഷീരം യുവാമ്പ മിശ്രം എന്ന് പറയുമ്പോൾ പാലും വെള്ളവും പോലെ ഇത് കലർന്നു നിൽക്കുന്നു. പരമാത്മ വസ്തുവും പ്രപഞ്ചവും ഇതിങ്ങനെ കലരാൻ പാടില്ല. ഇതിങ്ങനെ കലർന്നു നിൽക്കുന്നതൊരു നീതികേടാണ്, പക്ഷെ കലർന്നു നിൽക്കുന്നു. ഇതിങ്ങനെ കലർന്നു നിന്നിട്ടും ഇതിന് വേർതിരിക്കാൻ അവൻ ശ്രമിക്കുന്നു, അറിയാതെ അവൻ ശ്രമിക്കുകയാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തെ വേർതിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവന്റെ പ്രാണനക്രിയയും ജ്ഞാനക്രിയയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നടക്കുന്നില്ല. അത് നടക്കാതിരിക്കുന്നതിന് എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്താണ് അതിന്റെ പോരായ്മ? അവിടെ ആചാര്യനും ശാസ്ത്രവും ഇല്ലാത്തതുകൊണ്ട്. അതുകൂടി വന്നാൽ അത് നടക്കും. അതുകൊണ്ട് ഒന്നിനെ പറയുന്നു എന്താണ്? സ്വാഭാവികം. മറ്റൊന്നിനെ പറയുന്നു ശാസ്ത്രീയം. ആചാര്യൻ ശാസ്ത്രം എന്നെല്ലാം പറയുന്നത് ശാസ്ത്രീയ വ്യവഹാരം. ഈ ജ്ഞാനക്രിയയും പ്രാണക്രിയയും ഇതിനാശ്രയിച്ച് ഇങ്ങനെ ജീവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികം. ആ സ്വാഭാവികത്തിൽ നിന്ന് ജീവൻ ശാസ്ത്രീയത്തിലേക്ക് മാറുമ്പോൾ അവൻ കൃഷ്ണവിത്താകുന്നു, പൂർണ്ണത്തെയും അറിയുന്നവനായി തീരുന്നു. ഏവം ഹി അസ്വാത്മാ പ്രാണനാദിക്രിയയ തത്തത്ക്രിയാജനിത പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയമാണോ അവദ്യോ അവദ്യോത്യമാനോപി ഏവം ഹി അസ്വാത്മാ. ഈ ആത്മാവ് പ്രാണാദിക്രിയയ തത്തത്ക്രിയാജനിത പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയമാണോ. ഇതേ ആത്മാവ് തന്നെ ഏതൊരു ആത്മാവിനെ കുറിച്ചാണോ പറഞ്ഞത് തത് സൃഷ്ട തദ്ദേവാന പ്രാവശ്യം, അവൻ സൃഷ്ടിച്ചിട്ട് അതിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആത്മാവ്, അവൻ ഈ പ്രാണനാദിക്രിയയോട്, പ്രാണനാദി എന്ന് പറഞ്ഞാൽ പ്രാണനക്രിയ, ഈ ശാരീരികമായ ധർമ്മ നിർവഹണം, അത് പ്രാണനക്രിയ. പിന്നെ ജ്ഞാനക്രിയ, ഈ പറയുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും ഇതെല്ലാം ഈ ക്രിയയിലൂടെ തത്തത് ക്രിയാജനിത പ്രാണനാദി പ്രാണാദി നാമരൂപാഭ്യാം വ്യാക്രിയം. അവൻ ഈ ക്രിയകളിലൂടെ, ജ്ഞാനക്രിയയിലൂടെ, പ്രാണക്രിയയിലൂടെ അവൻ നാമരൂപാത്മകമായി സ്വയം തന്നെ തനിക്ക് പ്രകടമാകുന്നു. നാമരൂപാത്മകമായി പ്രകടമാകുക എന്ന് വെച്ചാൽ ഈ ശരീരാഭിമാനം വരുന്നു, മനസ്സിനോട് അഭിമാനം വരുന്നു. അപ്പോൾ എന്ത് പറയുന്നു? പറയുന്നു ഞാൻ ഇതാണ്, ഈ പിണ്ഡത്തിൽ അഭിമാനം വരുന്നു. പിന്നീട് ഞാൻ എൻ്റെ കരണങ്ങളിൽ അഭിമാനം വരുന്നു. ചിലപ്പോൾ അവിടെ ഞാനെന്ന് വരുന്നു, ചിലപ്പോൾ അത് എൻ്റേതെന്ന് വരുന്നു. ബുദ്ധിവൃത്തിയിൽ അഭിമാനം വരുന്നു, പറയുന്നത് ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ അറിവുള്ളവനാണ്, ഞാൻ പ്രപഞ്ചത്തെ അറിയുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ അറിയുന്നു. ഇത്തരത്തിലെല്ലാം വ്യാക്രിയമാണ് ജീവന്റെ വ്യാകരണം, ജീവന്റെ പ്രകടഭാവം. ജീവന്റെ ആ പ്രകടഭാവം എന്ന് പറയുന്നത് എന്താണ്? തന്നെ ഇങ്ങനെയൊക്കെ അറിയുന്ന, തന്നെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി അറിയുക, താൻ ഈ പ്രപഞ്ചത്തെ അറിയുക, എന്നാണ് ജീവന്റെ വ്യാകരണം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ച അനുഭവം, പ്രപഞ്ചത്തോട് ബന്ധപ്പെടുത്തിയുള്ള തന്റെ അനുഭവം, ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെടാതെ തന്റെ അനുഭവം, തന്നെ താൻ എപ്പോഴും അറിയുന്നത് എന്റെ മുമ്പിൽ പുസ്തകമായിരിക്കുന്നു, പറയുന്നു ഞാനത് ആ പുസ്തകത്തെ അറിയുന്നു. പുസ്തകത്തെ അറിയുന്നതിലൂടെ താൻ തന്നെ അറിയുന്നു. ഇതാണ് ജീവന്റെ ആ വ്യാകരണം എന്ന് പറയുന്നത്, തന്നെ തന്നെ പ്രകടമാക്കുന്നു. പക്ഷെ തന്നെ പ്രകടമാക്കുന്നതിന് ഈ ഉപാധി ആശ്രയിക്കുന്നു, പുറമേ ഇരിക്കുന്ന ഉപാധി. ചിലപ്പോൾ ഉള്ളിലുള്ള ഉപാധി, ചിലപ്പോൾ പറയുന്നു ഞാൻ സുഖിയാണ്, മറിച്ച് പറയുന്നു ഞാൻ ദുഃഖിയാണ്, ഞാൻ ഭയമുള്ളവനാണ്, ക്രോധമുള്ളവനാണ്, അസൂയയുള്ളവനാണ്, നന്മയുള്ളവനാണ്, ധർമ്മമുള്ളവനാണ്, പുണ്യമുള്ളവനാണ്. ഇതെല്ലാം തന്നെ ആന്തരികമായ ഈ വിഷയങ്ങളോട് താതാത്മ്യപ്പെട്ട്, ബാഹ്യമായ വിഷയത്തോട് താതാത്മ്യപ്പെട്ട് അറിയുന്നത് പോലെ ആന്തരികമായ വിഷയത്തോട് താതാത്മ്യപ്പെട്ട് അവിടെ എല്ലാം ചെയ്യുന്നു, തന്നെ വിശദമാക്കുകയാണ്, തന്നെ പ്രകടമാക്കുകയാണ്. ആരാണ് സുഖത്തെ അറിയുന്നത്? താൻ. ആരാണ് ദുഃഖത്തെ അറിയുന്നത്? താൻ. സ്വസ്വരൂപത്തെ തന്നെ അവിടെ പ്രകടമാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് തത്ത് ക്രിയാജനിത പ്രണനാദി നാമ രൂപാഭ്യാം വ്യാക്രിയമാണോ അവദ്യോത്യമാണോപി. തന്നെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, തന്റെ നേരെ തന്നെ പ്രകാശം, ടോർച്ച് തന്റെ നേരെ തന്നെ അടിക്കുകയാണ് തന്നെ കാണാൻ. എന്നാലും നതു വസ്തുമാത്ര വിഷയമാണ്. ഈ അറിയാൻ ശ്രമിക്കുന്നത് എല്ലാ ഉപായങ്ങളിലൂടെയും തന്നെ തന്നെയാണ്. താനല്ലെങ്കിൽ പിന്നെ ഇവിടെ അറിയുന്നവനുണ്ടോ? ഇതിനെ അറിയുന്നാരാ? താൻ ഇതിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമായിരിക്കുന്ന താനാണ്. തന്നെക്കുറിച്ചുള്ള ആ അറിവിനെ നിഷേധിച്ചാൽ അതുപോലെ സുഷുപ്തി പോലെ അവിടെ തന്നെ അറിയുന്നില്ല, അന്യനെ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അറിവ് അറിവില്ലായ്മ എന്ന് പറയുന്ന ഈ ദ്വൈത തലത്തിനപ്പുറം പോയി അദ്വൈതമായ അവസ്ഥയെ പ്രാപിച്ചവിടെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ ദ്വൈത തലത്തിലിരുന്ന് അവദ്യോത്യമാനോ ഇതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു, തന്നെ പ്രകാശിപ്പിക്കുന്നു, വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു, ബാഹ്യമായ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു, ആന്തരികമായ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിലും തന്റെ അറിവ് ഇന്നത്തെ വസ്തുമാത്ര വിഷയം, വസ്തുമാത്ര വിഷയമാകുന്നില്ല, സ്വസ്വരൂപം മാത്ര വിഷയമാകുന്നില്ല. ഇതിനെല്ലാം നിരാകരിച്ചിട്ട്, ഇതിനെ നിരാകരിക്കുക എന്ന് പറഞ്ഞു ഇതിനോടുള്ള ഈ താതാത്മ്യത്തെ വിട്ടിട്ട് മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ അറിയുമ്പോൾ അതിനോട് താതാത്മ്യപ്പെടുകയാണ്. ആ വസ്തുവിനെയും തന്നെയും കൂടി വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ബോധതലത്തിലൊരു ബന്ധത്തെ സ്ഥാപിക്കുകയാണ്. അതാ ഞാനത് അറിയുന്നു, തന്നിൽ അത് പ്രകാശിക്കുകയാണ്, തന്നിനോട് തന്നോട് താൻ അതിനെ ബന്ധിക്കുകയാണ്. അതാണ് അതുകൊണ്ടാണല്ലോ തന്റെ അറിവിലത് നിൽക്കുന്നത്. ഇതുപോലെ ആന്തരികമായ വിഷയത്തിൽ സുഖം ദുഃഖം തുടങ്ങി അറിയുമ്പോഴും ബാഹ്യവിഷയങ്ങളിലോട് വരുന്ന ബന്ധം എന്നതാണ് പറയുന്നത്. ആ സന്നിഘർഷം ബന്ധം അത് ആന്തരികമായ വിഷയങ്ങളിലും വരുന്നു, അവിടെയും സുഖം. അത് പ്രത്യക്ഷപ്പെട്ട തന്റെ എന്നതിനെ അറിയാതിരിക്കാൻ പറ്റത്തില്ല. മുമ്പിൽ പുസ്തകം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ താൻ കാണുന്നു എന്നൊരു ഭാവത്തെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അത് വന്നോ ഉടൻ തന്നെ താൻ അതിനെ കാണുന്നു, ശബ്ദം കേട്ടോ ഉടൻ താൻ അതിനെ കേൾക്കുന്നു. ഇത്തരത്തിലൊരു ബന്ധം അവിടെ സ്ഥാപിച്ചു പോകുന്നു. ഇതിനാണ് വേറൊരു ഭാഷയിൽ പറയുന്നത് തൃപ്പുണി, സാങ്കേതികമായിട്ടൊക്കെ പറയും. ആ ബന്ധനത്തിൽ നിന്ന് തനിക്ക് മോചിക്കണമെങ്കിൽ എന്ത് വേണം? വസ്തുമാത്ര വിഷയമായി അറിവ് വരണം. അങ്ങനെ വരണമെങ്കിൽ അതിനെ നിരാകരിക്കണം. അത് സാധിക്കുന്നില്ല. പറയുന്നു അവദ്യോത്യമാനോവി, ഈ അനുഭവങ്ങളിലൂടെയെല്ലാം അവൻ ആ ജീവൻ തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിലും ന കൃഷ്ണോധിഷ്ഠ, ആ പൂർണത അതനുഭവപ്പെടുന്നില്ല. അവദ്യോത്യമാനോപി എന്ന ഭാഷയത്തിൽ അഭീലം നിർത്തി വ്യാഖ്യാനത്തിൽ അത് പൂരിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ന കൃഷ്ണോധിഷ്ഠ പറയുന്നു? ആ പൂർണത അനുഭവപ്പെടുന്നില്ല. ഇതാണ് നമ്മുടെ പരാതി. ആത്മാവ് ഇന്നതാണെന്ന് അറിയുന്നു, കേട്ടറിയുന്നു, പക്ഷെ അപൂർണത അനുഭവപ്പെടുന്നില്ല. ഈ താതാമ്യത്തെ ഛേദിക്കാൻ കഴിയുന്നില്ല. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, ആ ഛേദന സംഭവിക്കുന്നില്ല. വ്യാക്രിയമാണോ അവദ്യോത്യമാനോപി ന കൃഷ്ണോധിഷ്ഠ. അപ്പോ ഇവിടെ വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷമുള്ള കാര്യമൊന്നുമല്ല എന്നാ പറയുന്നു. സ്വസ്വരൂപ പ്രകാശത്തിന് വേണ്ടിയുള്ള യത്നമാണ് ജീവൻ ഈ രണ്ടവസ്ഥയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത സ്വപ്നങ്ങളിൽ എപ്പോഴാണോ തന്റെ സ്വരൂപസ്ഥിതിയിൽ നിന്ന് തനിക്ക് മാറ്റം സംഭവിക്കുന്നത്, ആ മാറ്റം സംഭവിക്കുന്നത് ഈ ജാഗ്രത സ്വപ്നങ്ങൾ. അവിടെ അവൻ ശ്രമിക്കുന്നു ഈ സ്വരൂപ ബോധത്തിന് വേണ്ടി. അതിവിടെ സംഭവിക്കത്തുള്ളൂ, വേറെടുത്ത് സംഭവിക്കത്തില്ല. ഇതുവരെ ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സുഹൃത്തിയിൽ അത് സംഭവിക്കത്തില്ല, കാരണം അവിടെ ഈ ബുദ്ധിവൃത്തിയില്ല, ഉപകരണങ്ങളില്ല. ഇവിടെ അവൻ സമ്പാദിച്ചാണ് ഇതൊക്കെ ബുദ്ധിവൃത്തി എന്ന് പറഞ്ഞല്ലോ. അതിസൂക്ഷ്മമായ ശുദ്ധമായ സാത്വികമായ ആത്മപ്രതിബിംബത്തിന് ക്ഷമമായ ബുദ്ധിവൃത്തി അതിവിടെയുള്ളു. അതല്ല സാധാരണ. എന്താണ്, ഒരാൾ ഉറങ്ങുന്നു, ഉണർന്നിട്ട് അയാൾ പ്രവർത്തിക്കുന്നു, അത് ആത്മാവെന്നുള്ള നിലയ്ക്കല്ല, ജീവഭാവം. ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു, ഉണർന്നിട്ട് പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുമ്പോൾ അയാൾ പലതും പ്ലാൻ ചെയ്യുന്നു, എനിക്കിന്ന എന്നൊക്കെ ചെയ്യുന്നു, വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും ഉണരുന്നു, തനെന്താണോ സങ്കല്പിച്ച അതെല്ലാം പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ബാഹ്യമായി ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ എന്താ സുഷുപ്തി സാധിക്കുന്നില്ല, അവിടെ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ആധ്യാത്മികമായും ഇവിടെ മറ്റൊന്നും ലക്ഷ്യമില്ല. ഉണർന്നിട്ട് ഉറങ്ങിയിട്ടുണരുന്നവനോട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് കർമ്മങ്ങൾ ഇവിടെ നിർവഹിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും. നമ്മൾ ഉണർന്നിരുന്ന എന്തൊക്കെ പദ്ധതികളാണ് ആലോചിക്കുന്നത്, എന്തൊക്കെ ചെയ്യാനാണ്, നൂറുകൂട്ടം കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട്. പരമാർത്ഥത്തിൽ എന്താണ്? ആ ജീവൻ, സുഷുപ്തനായിരുന്ന ജീവൻ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിർവഹിക്കാൻ. എന്താണ്? സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. ഉറങ്ങിയവൻ ഉണർന്നാലേ പ്രവർത്തിക്കാൻ പറ്റൂ. അതുപോലെ ജീവനും ആ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നാലേ ഈ പ്രവൃത്തി നടക്കും. എന്താണ്? സ്വരൂപത്തെ പ്രകാശിപ്പിക്കുക. അതിനുള്ള കർണങ്ങൾ ഇവിടെയുള്ളൂ, ബുദ്ധിയും മറ്റിവിടെയുള്ളു. ആ ശ്രമം അവിടെ കടന്നുകൂടിയ ഒന്നിനെയാണ് അവിവേകം എന്ന് പറയുന്നത്. ഈ അവിവേകം വാസ്തവത്തിൽ അത് വിവേകത്തിന് വേണ്ടിയിട്ടാണ്. അവിവേകം അവിദ്യ വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിദ്യയാണ് വിദ്യയുടെ തുടക്കം. പക്ഷേ അവിദ്യ പ്രാപിക്കുന്നില്ല, അവിദ്യയിൽ തന്നെ മുഴുകിപ്പോകുന്നു. അവിവേകത്തിന് അടിമപ്പെട്ട ഇവിടെ ഇവിടെ വേറൊരിടത്ത് നമുക്കിതിൻ്റെ അനുഭവമില്ല. അനുഭവമില്ലാത്തടത്ത് അതുണ്ടെന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റും? ഇല്ലെന്നും പറയാൻ കഴിയത്തില്ല. ഇവിടെ നമുക്ക് ഉറപ്പിച്ചും പറയാം. എന്താണ്? ഈ ജാഗ്രതയിൽ ഇതിൻ്റെ അനുഭവമുണ്ട്. അതുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന വിദ്യയ്ക്ക് വേണ്ടി അവൻ ശ്രമിക്കുന്നു. ആ ശ്രമത്തിലാണ് അവൻ ഇവിടെ ആ വിദ്യയെ പ്രാപിക്കുന്നത്. ആ വിദ്യ കൊണ്ടവൻ അവിവേകത്തെ നശിപ്പിക്കുന്നു. ഇവിടെ ഈ ജാഗ്രതയിൽ ആ ജീവന് ആ വിദ്യയിലൂടെ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നു. അതുവരെ അവന്റെ പ്രവൃത്തികൾ വാസ്തവത്തിൽ സ്വസ്വരൂപ പ്രകാശനത്തിന് വേണ്ടിയാണെങ്കിലും അത് സംഭവിക്കുന്നില്ല. അതാണ് അവദ്യോത്യമാനോപി. സദാ ആ ജീവൻ സ്വസ്വരൂപത്തെ ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ സദാ അതിന്റെ പ്രകാശത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭൂമിയിൽ നിൽക്കുന്നവനതിനെ എതിരിട്ട് നോക്കാൻ പറ്റുന്നില്ല. നോക്കിയാൽ അവന്റെ കണ്ണ് പോകും. അവന്റെ കണ്ണിൽ ആ സൂര്യനെ കാണാൻ കഴിയത്തില്ല. അവന്റെ കണ്ണിൽ അന്ധകാരം വരും. സൂര്യനെ എതിരിട്ട് നോക്കിയാൽ അന്ധകാരമായി. അതുപോലെ ഈ ജാഗ്രതയിലിരുന്നു കൊണ്ട് സ്വസ്വരൂപത്തെ നോക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വന്നു ചേരുന്ന എന്താണ്? അവിദ്യ, അന്ധകാരം. ന കൃഷ്ണോ ദുഷ്ട, അപൂർണത അനുഭവപ്പെടുന്നില്ല എന്ന. സ യോ അതോ അസ്മാത് പ്രാണനാദി ക്രിയാ സമുദായ ഏകൈകം പ്രാണം ചക്ഷുരിതിവ വിശിഷ്ടം അനുവസംഹൃത ഇതര വിശിഷ്ടക്രിയാത്മകം മനസ അയം ആത്മീത്യുപാസ്തേ ചിന്തയതി ന സവേദ ന സ ജാനാദി ബ്രഹ്മകസ്മാത് അകൃഷ്ണോ അസമസ്തോ ഹി യസ്മാദേശ ആത്മാ അസ്മാത് പ്രാണനാദി സമുദായ അതപ്രവിഭക്തഃ ഏകൈകേന വിശേഷണേന വിശിഷ്ടഃ ഇതരധർമാന്തര അനുപസംഹാരാത് ഭവതി യവതയം ഏവം വേദ പശ്യാമി ശൃണോ വിസ്പൃശാമീതി വാ സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ താവത് അഞ്ജസ കൃഷ്ണമാത്മാനം ന വേദ. അത് തന്നെ വിശദീകരിക്കുകയാണ്. ഇപ്പോ തന്നെ അറിയാനുള്ള ഈ ശ്രമം, ജീവന്റെ ശ്രമം, അതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു. മറ്റൊന്നിനു വേണ്ടി ജീവൻ ശ്രമിക്കുന്നില്ല. വാസ്തവത്തിൽ മറ്റെന്തിനോ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നു നമ്മൾ ധരിക്കുകയാണ്. ഈ ജീവന് അത് അവിവേകം, അതവിടെ ഉണ്ടല്ലോ. അത് ഇതിനിടയ്ക്ക് കടന്നുകൂടിയതാണ്. ഈ പ്രവൃത്തിയിൽ അഞ്ജസ കൃഷ്ണമാത്മാന നവേദ, അകൃഷ്ണാത്മാ അപൂർണാത്മാ തന്റെ വാസ്തവ സ്വരൂപം, ഇതിനോടൊന്നും താതാത്മ്യപ്പെടാതെയുള്ള ഈ സ്വരൂപം, ഈ സ്വദുഃഖാദി അനുഭവങ്ങൾക്ക് അതീതമായ സ്വരൂപം, ഈ പ്രാണക്രിയ ജ്ഞാനക്രിയ ഇതിനെല്ലാം അതീതമായിരിക്കുന്ന സ്വരൂപം അതറിയുന്നില്ല. എന്തുകൊണ്ട്? സയോ അസ്മാത് പ്രാണനാദി ക്രിയാസമുദായ ഏകൈകം. അവന് ആ കൃഷ്ണബോധം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അവൻ ഈ പരിച്ഛിന്ന ബോധത്തിലിരിക്കുന്നു. ഏകൈകം പ്രാണം ചക്ഷുരിതിവ വിശിഷ്ടം മനസ്സംമുഹൃതം. അവന് ഈ ഓരോന്നിനോടുള്ള പിടി വിടാൻ പറ്റുന്നില്ല. ഞാൻ ശ്രോതാവാണ്, അങ്ങനെ ആയിപ്പോകുന്നു. താൻ മന്ദാവാണ്, മനനം ചെയ്യുന്നവനാണ്. ഞാൻ പ്രാണനക്രിയ ശ്വാസോച്ഛ്വാസ വ്യവഹാരം ചെയ്യുന്നവനാണ്. ഞാൻ വിശപ്പുള്ളവനാണ്, ദാഹമുള്ളവനാണ്, വികാരങ്ങളുള്ളവനാണ്, കാമമുള്ളവനാണ്, ക്രോധമുള്ളവനാണ്. ഇത്തരത്തിൽ അവൻ പരസ്പര ഭിന്നങ്ങളായിരിക്കുന്ന ഏകൈക ബോധത്തിൽ നിൽക്കുന്നു. ഈ ബോധങ്ങളെല്ലാം എവിടെയാ ചെന്നെത്തിച്ചേരുന്നത്? ബോധങ്ങളെല്ലാം കാമത്തെയോ ക്രോധത്തെയോ അല്ല ബോധിപ്പിക്കുന്നു. എല്ലാ ബോധവും ബോധിപ്പിക്കുന്നത് തന്നെയാണ്. താൻ കാമമുള്ളവനാണ്, അടുത്ത നിമിഷം താൻ ക്രോധമുള്ളവനായി മാറി. അവിടെ കാമമുണ്ടോ? ഇല്ല. കാമം പോയപ്പോൾ ക്രോധം വന്നു, ക്രോധം പോയപ്പോൾ കാമം വന്നു. പക്ഷെ ഇവിടെ രണ്ടിടത്തും എന്തിനെ ബോധിപ്പിക്കുന്നു? തന്നെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇതിന്റെ താല്പര്യം ആ വിഷയങ്ങളെ ബോധിപ്പിക്കുകയല്ല, അങ്ങനെയാണെങ്കിൽ ആ വിഷയം മാറാതെ തന്നെ വിഷയങ്ങൾ മാറിപ്പോകുന്നു. അപ്പോൾ അതിനെ ബോധിപ്പിക്കുകയല്ല താല്പര്യം. പരിച്ഛിന്നങ്ങളും പരസ്പര വിരുദ്ധങ്ങളുമായിരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ വിഷയങ്ങളെ ബോധിപ്പിക്കുക അതിന്റെ ജോലിയല്ല. പക്ഷെ അവിടെ എല്ലായിടവും അത് ബോധിപ്പിക്കുന്ന എന്താണ്? തന്നെയാണ്. തന്നെ കുറിച്ചാ പറയുന്നത്, ഞാൻ മനനം ചെയ്യുന്നു, അതിന് സ്വരൂപമെന്ന് പറയും. താൻ ശ്രമിക്കുന്നു, താൻ കാണുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? തന്നെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും, സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ജീവൻ വെറുതെ ഈ അവിവേകം കൊണ്ട് ഒരാവശ്യമില്ലാതെ തന്നെയും ആ വിഷയവുമായിട്ടൊരു ബന്ധത്തെ അങ്ങ് സൃഷ്ടിച്ചു വയ്ക്കുന്നു. തന്നെ കാമത്തോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ ക്രോധത്തോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ രൂപരസഗന്ധ സ്പർശങ്ങളോട് ബന്ധപ്പെടുത്തുന്നു, തന്നെ ഈ പ്രാണനക്രിയകളോട് ക്ഷുത് വിപാസ ഓരോന്നിനോടും തന്നെ ബന്ധിപ്പിക്കുന്നു. നമ്മൾ പറയുന്നു ഏകൈകം ഓരോന്നിനോടും ആ ബന്ധത്തെ ഉണ്ടാക്കുന്നു. ചക്ഷുരിതിവ വിശിഷ്ടം അനുപസംഹൃത ഇതരേതര വിശിഷ്ട ക്രിയാത്മകം. ഒരു സമയം പ്രാണമാണ് രൂപത്തിലാണെങ്കിൽ പ്രാണ, ഒരു സമയം ജ്ഞാനം. ഇത്തരത്തിൽ ആ കൃഷ്ണതയെ ഗ്രഹിക്കാതെ ഇവരുടെ എല്ലാത്തിലൂടെയും ബോധിപ്പിക്കുന്ന തന്നെ ഗ്രഹിക്കാതെ, തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാതെ ഇതര വിശിഷ്ട ക്രിയാത്മകം മനസ്സായും ആത്മീയത്യുപാസ്തയെ ചിന്തയതി. അവൻ മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു അയമാത്മാ, എന്താണ് ഈ ക്രോധമുള്ളവനാണ് ഞാൻ, കാമമുള്ളവനാണ് ഞാൻ, അങ്ങനെയല്ല ചിന്തിക്കുന്നത്, സുഖമുള്ളവനാണ് ഞാൻ, ദുഃഖമുള്ളവനാണ് ഞാൻ. ഈ ഓരോന്നിനോട് ഏതൊന്നാണോ തന്റെ മുമ്പിൽ വന്നത് ഇതെല്ലാം തനിക്ക് മുമ്പിൽ വരുന്നതാണ്, താനല്ല. പക്ഷെ തനിക്ക് മുമ്പ് വന്നതിനോടൊരു ബന്ധത്തിലുണ്ടാകും. കണ്ണിന് മുമ്പ് വന്ന മനോഹരമായ രൂപത്തെ കണ്ടിട്ട് ആസ്വദിക്കുന്നു, ഭീകരമായ രൂപത്തെ കണ്ടിട്ട് ഭയക്കുന്നു. ഇതുപോലെ തന്റെ മനസ്സിൽ വരുന്ന കാമക്രോധാദികൾ സുഖദുഃഖാദി ഓരോന്നിനോടും താതാമ്യപ്പെട്ടിട്ട് അയം ആത്മാ ഞാൻ ഇത് കാണുന്നവനാണ്. അപ്പൊ തന്നെ എങ്ങനെ അറിയും? കാണുന്നവനായി, അനുഭവിക്കുന്നവനായി, പ്രവർത്തിക്കുന്നവനായി, കേൾക്കുന്നവനായി ചിന്തയെ. അതുകൊണ്ട് നസവേദ സ്വസ്വരൂപത്തെ അവൻ അറിയുന്നില്ല. നസജ്ഞാനാദി ബ്രഹ്മ തന്റെ സ്വരൂപത്തെ, ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന തന്റെ വാസ്തവ സ്വരൂപത്തെ അറിയുന്നില്ല. കസ്മാ, എന്തുകൊണ്ട്? അകൃഷ്ണോ അസമസ്തോ ഹി അസ്മാദേശ ആത്മാ അസ്മാ പ്രാണനാദി സമുദായ. ഇവിടെ ഇവൻ ആ ദർശനം അവന്റെ അനുഭവം അപൂർണമായി പോകുന്നു. അതാ കാരണം. അപൂർണതയ്ക്ക് എന്താ കാരണം? ഇതിനെല്ലാത്തിലും അനുസ്യൂതമായിരിക്കുന്ന തന്നെ ഈ പ്രാണക്രിയകളിലും ദർശന വ്യാപാരങ്ങളിലുമെല്ലാം അനുസ്യൂതമായിരിക്കുന്ന തന്നെ എല്ലാത്തിനെയും കൊണ്ടുവന്ന് ബന്ധിപ്പിച്ച ഇവിടെ തന്നിലാണ്. പക്ഷെ ആ തന്നെ അവൻ ഓരോന്നിനോടും വെവ്വേറെ കൂട്ടിച്ചേർക്കുന്നു. സുഖത്തോട്, ദുഃഖത്തോട്, രാഗത്തോട്, ദേഷ്യത്തോട് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, ഞാൻ രാഗിയാണ്, ഞാൻ ദേഷ്യയാണ്, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്. ഇതെങ്ങനെ പൂർണ്ണമാകും? വാസ്തവത്തിൽ തന്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതല്ലേ ഇത്? ശാസ്ത്രം പറയുന്ന എന്താണ്? ശാസ്ത്രം നിങ്ങളോട് ഒരു പുതിയ കാര്യം പറഞ്ഞു തരികയാണ്, പുതിയൊരു വിഷയത്തെ പഠിപ്പിക്കുകയാണ്. അല്ല, തന്റെ ഉള്ളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തന്റെ ആകൃഷ്ണ ബോധം ഇന്നതാണെന്ന് വിവേചിക്കാൻ പറയുകയാണ്. അതാണ് ഇതിനെ വിവേകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൃഷ്ണബോധം ഇത് അവിവേകം കൊണ്ടാണ് ഇങ്ങനെ തന്നെ ഓരോന്നിനോടും ബന്ധിപ്പിച്ചുകൊണ്ട് താൻ ഓരോന്നോരോന്നായിട്ടിരിക്കുക, സുഖിയായി ദുഃഖിയായി മറ്റും ഇരിക്കുന്നു. ഇത് അവിവേകം കൊണ്ടാണ്. അതുകൊണ്ട് താൻ അകൃഷ്ണനായിരിക്കുന്നു, അപൂർണനായിരിക്കുന്നു, അസമസ്തനായിരിക്കുന്നു. യസ്മാദേശ അസ്മാ പ്രാണനാദി സമുദായ. ഇതുകൊണ്ട് ഈ മനസ്സിന്റെ ഈ വ്യാപാരങ്ങൾ കൊണ്ട്, പ്രാണന്റെ വ്യാപാരം കൊണ്ട് അതഹ പ്രവിഭക്ത ഏകൈകേന വിശേഷണേന വിശിഷ്ട. അതാണ് ഓരോരോ വിശേഷണങ്ങൾ കൊണ്ട് വിശിഷ്ടനായി കാണുന്നവനായി കേൾക്കുന്നവനായി, അതാണ് ഓരോരോ വിശേഷണം. ഇതെല്ലാം തനിക്ക് കൊടുക്കുന്ന വിശേഷണങ്ങളാണ്. നീ ആര്? ഞാനിപ്പോ കാണുന്നവനാണ്. നീ ആരാണ്? ഞാനിപ്പോ കേൾക്കുന്നവനാണ് എന്നിങ്ങനെ. ഇതെല്ലാം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? തന്റെ തന്നെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള തന്റെ യത്നം. അതാണ് ഇങ്ങനെ മാറിപ്പോകുന്നത് അവിവേകം കൊണ്ട്. പറഞ്ഞല്ലേ, കേനത്തിൽ പറഞ്ഞു എന്താണ്? അത് കണ്ണിന്റെ കണ്ണാണ്. കണ്ണിന്റെ കണ്ണാണെങ്കിൽ പിന്നെ താൻ ഇങ്ങനെ തന്നെ കാണുന്നവനായി അറിയുന്നത്. മനസ്സിന്റെ മനസ്സിനെ പിന്നെ എങ്ങനെ മനനം ചെയ്യുന്നവനായി അറിയും. കാരണം മനനം ചെയ്യുന്ന മനസ്സാണ്, കാണുന്നത് കണ്ണാണ്. ഇതല്ല, അതിനപ്പുറമുള്ളതാണ്. കണ്ണിന്റെ കണ്ണും മനസ്സിന്റെ മനസ്സുമാണ്. പക്ഷെ അവിടെ എത്തുന്നില്ല. വാസ്തവത്തിൽ ആ കണ്ണിന്റെ കണ്ണിനെ പ്രകാശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് ചെയ്യുന്നത്, കാണുന്നത്. മനനം ചെയ്യുന്ന എന്തിനു വേണ്ടി? മനസ്സിന്റെ മനസ്സ് അതിനെ വെളിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഈ മനനം. പക്ഷെ മറിച്ചായി പോകുന്നു. പ്രവിഭക്ത ഓരോന്നും വേറെ വേറെ ആകുന്നു. കാണുന്നവൻ വേറെ, കേൾക്കുന്നവൻ വേറെ. ഏകൈകേന വിശേഷണേന വിശിഷ്ട. അപ്പോ പറയുന്നു, ഞാൻ കാണുന്നവൻ, ഞാൻ കേൾക്കുന്നവൻ. അതെന്റെ ആന്തരികമായ അനുഭവമാണെന്ന് വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാക്കും. അതിനുവേണ്ടി ശ്രുതി പറയും. അവിടെ ഉള്ളത് തന്നെ വിവേകത്തിലൂടെ അതിനെ കണ്ടെത്തിയാം. ഇതരധർമ്മ അനന്തര അനുപസംഹാര എന്നാണ്. ഒന്നും മറ്റൊന്നിനോട് ചേരാതെ, പരസ്പരം കൂടിച്ചേരാതെ, അകൃഷ്ണതയിൽ പൂർണ്ണത്തിൽ വരുന്ന അപൂർണത, ഈ കൂടിച്ചേരാതിരിക്കുക എന്താണ്? താൻ പൂർണ്ണനാണ്. താൻ കാണലിനും കേൾക്കലിനും എല്ലാത്തിനും പൂർണ്ണമായിരിക്കും. എല്ലാത്തിനോടും സഹകരിക്കുന്നവനാണ്. പക്ഷെ അതിൽ സഹകരിക്കാതിരിക്കുന്ന എന്താണ്? ഞാൻ കാണുന്നവനായിരിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നവനല്ല, കേൾക്കുന്നവനായിരിക്കുമ്പോൾ മണക്കുന്നവനല്ല, രുചിക്കുന്നവനല്ല. അതിലൂടെ പറയുന്നത് ഇതര ധർമാന്തര അനുപസംഹാര, മറ്റ് ധർമ്മങ്ങളോട് കൂടി ചേരാതെ ഓരോന്നും വേറെ വേറെയായി. ഇതിന് നമ്മൾ പറയുന്നത് ദ്വൈതബോധം എന്ന് പറയുന്നു. ഭഗവതി യവതയം ഏവം വേദ പശ്യാമി ശൃണോമി സ്പൃശാമി ദിവ സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ തവതഞ്ജസ കൃഷ്ണമാത്മാനൻ നവേദ. എത്രകാലം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു? എത്രകാലം അവൻ ആ ജീവൻ തന്നെ ഇത്തരത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? അവന്റെ ലക്ഷ്യം അതല്ല. തന്റെ കൃഷ്ണബോധത്തിന് വേണ്ടിയിട്ടാണ് അവന്റെ ഈ പ്രവൃത്തി തന്നെ പ്രകാശിപ്പിക്കുന്നത്. പക്ഷേ യാവതായും ഏവം വേദ, എത്രകാലം അവനിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമോ? അനന്തകാലം. എങ്ങനെ? പശ്യാമി എന്ന് വെച്ചാൽ അഹം പശ്യാമി, ഞാനിതാ കാണുന്നവനാണ്. ശൃണോമി, ഞാനിതാ കേൾക്കുന്നവനാണ്. സ്പർശാമി, ഞാനിതാ സ്പർശിക്കുന്നവനാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം ഇങ്ങനെ തന്റെ സ്വരൂപത്തിനോട് ഇതിനെല്ലാം ബന്ധപ്പെടുത്തി സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ, ആ കൃഷ്ണബോധത്തിൽ എന്തിനിങ്ങനൊരു ബോധം ഉണ്ടായി

0: സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കും, അതതിന്റെ സ്വഭാവമാണ്. അതുപോലെ ഇതിന്റെ സ്വഭാവമാണ് ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. ബോധസ്ഫുരണം അതിന്റെ സ്വഭാവമാണ്, തന്റെ സ്വഭാവമാണ്, തന്റെ സ്വരൂപമാണ്, അതാണ് സ്വഭാവം പറയുന്നത്. പക്ഷേ അഗ്നി പ്രകാശിക്കുമ്പോൾ അതിന് ഇന്നതിനെ പ്രകാശിപ്പിക്കാവുന്ന നിയമമില്ല. അതിനു മുമ്പിൽ എന്ത് വന്നാലും അത് പ്രകാശിപ്പിക്കും. അത് ദഹിപ്പിക്കുമ്പോൾ ഇന്നതെ ദഹിപ്പിക്കാവുന്നല്ല, അതിനു മുമ്പിൽ എന്ത് വന്നാലും അത് ദഹിപ്പിക്കാൻ ശ്രമിക്കും. അതും അതിന്റെ സ്വഭാവം. അതുപോലെ സ്വഭാവപ്രവൃത്തി വിശിഷ്ടമായിരിക്കുന്നു ഇത്. ഇതിന്റെ സ്വഭാവം എന്താണ്? പ്രകാശിപ്പിക്കുക, സ്ഫുരിക്കുക, ബോധരൂപത്തിൽ സദാ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുക. അത് അതിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം അങ്ങനെ സ്ഫുരിക്കുക എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവമായതുകൊണ്ട് ഇത് ഇങ്ങനെയെല്ലാം സ്ഫുരിക്കുന്നു. എങ്ങനെ? പശ്യാമി, ശൃണോമി, സ്പൃശാമി എന്ന് പറഞ്ഞിരുന്നു. പലതരത്തിൽ ഇതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതതിന്റെ സ്വഭാവം തന്നെ. സ്വഭാവത്തിന് എന്താ ഗുണം ഉണ്ടല്ലോ? പ്രകാശിക്കുന്നതിന് ഗുണമില്ലേ? അഗ്നി ദഹിപ്പിക്കുന്നതിന് ഗുണമില്ലേ? ഉണ്ട്, നമുക്ക് അനുഭവമാണ്. അതുപോലെ ഇത് പ്രകാശിക്കുന്നതിനും ഗുണമുണ്ട്. ഇങ്ങനെ പ്രകാശിക്കുന്നതിന് പശ്യാമി, ശൃണോമി, സ്പൃശാമി, ഇങ്ങനെ പ്രകാശിക്കുന്നതിന്റെ ഗുണം എന്താണ്? ഈ പ്രകാശത്തെ അവലംബിച്ചിട്ടാണ്, ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്വസ്വരൂപം പ്രകാശിക്കുന്നത്. ഈ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് ഈ സ്വഭാവ പ്രവൃത്തി എന്ന് പറയുന്ന ഈ പ്രകാശം, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ആ കൃഷ്ണബോധം, പൂർണ്ണബോധം. അതിന് തടസ്സമായിരിക്കുന്നത് എന്തോ അതൊക്കെ മാറ്റുന്നു. അവിദ്യ, അജ്ഞാനം, അല്ലെങ്കിൽ അതിന്റെ കാര്യമായി വരുന്ന അഹന്ത തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിരാകരിക്കുന്നത് ഈ സ്വഭാവ പ്രവൃത്തി ആശ്രയിച്ചിട്ടാണ്. ചുരുക്കം എന്താണ്? ഈ സംസാരം അല്ലെങ്കിൽ ഈ ബന്ധനം താനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ ജീവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിഷ്പ്രയോജനമല്ല, നിഷ്ഫലമല്ല. ഇതെല്ലാം എന്തിനു വേണ്ടി? ഇതെല്ലാം മോക്ഷത്തിന് വേണ്ടി. അതാണ്. അതുകൊണ്ട് ബന്ധനത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. സ്ഥൂലമായ ഭാഷയിൽ പറഞ്ഞു സംസാരത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. കാരണം അത് സ്വഭാവ പ്രവൃത്തിയാണ് ഇതിന്റെ. ഇതുണ്ടായാലേ മോക്ഷസാധ്യമാവും, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ കഴിയത്തില്ല. സ്വരൂപബോധം ഉണ്ടാവണമെങ്കിൽ ഈ സ്വഭാവ പ്രവൃത്തി, ആകൃഷ്ണബോധം ഉണ്ടാവണം. അതിനാണല്ലോ സാധാരണ പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത്, കസ്തൂരിമാന്റെ ഉദാഹരണം പറയും. കസ്തൂരിമാൻ അതിന്റെ ആ ഗന്ധത്തെ അറിയുന്നു, അറിയുന്നുകൊണ്ടാണ് അത് അന്വേഷിക്കുന്നത്. അറിയാതെ അന്വേഷിക്കാൻ പറ്റും. അതുപോലെ ഈ സ്വരൂപബോധത്തെ, മുക്തിയെ, ആ മുക്തിയെ, ബന്ധ വിമുക്തിയെ അറിഞ്ഞിട്ടാണ് അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. ആ അറിവ് നമ്മൾ പറയുന്നത് ആകർഷണമാണ്, അപൂർണമാണ്. അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തിയിൽ ഈ അവിടെ അനുഭവമാണിത്. പശ്യാമി, ശൃണോമി, സ്പൃശാമീതി സ്വഭാവ പ്രവൃത്തി വിശിഷ്ടം വേദ തവത് അഞ്ചസ കൃഷ്ണം ആത്മാനം എന്ന വേദ. അങ്ങനെ ഈ സ്വഭാവ പ്രവൃത്തിയിൽ ഇങ്ങനെ പോകുമ്പോൾ ജീവൻ ഇങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിൽ ഇങ്ങനെ വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നുവെച്ചാൽ ശാസ്ത്രം, ഗുരു ഇതിന്റെ ഒന്നും സഹായം കൂടാതെ കൃഷ്ണൻ ആത്മാനൻ നവേദ സ്വസ്വരൂപത്തെ പൂർണ്ണമായി അറിയുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എല്ലാം സഹായത്തോടുകൂടി തന്റെ പൂർണ്ണതയെ ഗ്രഹിക്കുന്നു. അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ ഇരുന്നിട്ട് ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്നിട്ട് കൃഷ്ണ ആത്മാനം വേദ എന്നാവും ഈ തന്റെ പൂർണ്ണതയെ ഗ്രഹിക്കുന്നു. കഥം പുനഃപശ്യൻ വേദ എങ്ങനെ? അതിന്റെ ഉപായങ്ങളെ കുറിച്ചാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത്.
1: ഓം നമഃ ശിവായ. You are listening to shaivam.org.